ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു കുട്ടി ദിവസവും രാവിലെ കടൽ തീരത്തേക്ക് നടക്കാൻ പോകുന്ന പതിവുണ്ടായിരുന്നു. ഒരിക്കൽ രാവിലത്തെ തിരമാലകളിൽ അഴിഞ്ഞുകൂടിയ ആയിരക്കണക്കിന് സ്റ്റാർ ഫിഷുകൾ വെയിലത്ത് ഉണങ്ങി ചത്തൊടുങ്ങുന്നത് അവൻ കണ്ടു. അക്കൂട്ടത്തിൽ ഒന്നിനെടുത്ത് അവൻ തിരികെ കടലിലേക്ക് എറിഞ്ഞു. ഇത് കണ്ടിട്ട് അരികിലൂടെ പോയ ഒരാൾ ചോദിച്ചു, ഇത്രയധികം ജീവികളിൽ ഒന്നിനെ മാത്രം രക്ഷിച്ചതുകൊണ്ട് എന്ത് മാറ്റമാണ് അവിടെ ഉണ്ടാകുന്നത്? കുട്ടി മറ്റൊരു സ്റ്റാർ ഫിഷിനെ കൂടി കടലിലേക്ക് എറിഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓരോ ചെറിയ നന്മയും വലിയൊരു വ്യത്യാസം ഉണ്ടാക്കുമെന്നും മാറ്റങ്ങൾ നമ്മിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടതും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സെപ്റ്റംബർ 4, കൊല്ലവർഷം 1202, ചിങ്ങം 19, വെള്ളിയാഴ്ച. ഇന്ന് ദേശീയ വന്യജീവി ദിനം. വന്യജീവികളുടെ സംരക്ഷണത്തെക്കുറിച്ചും ജൈവ വൈവിധ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും സെപ്റ്റംബർ 4 ദേശീയ വന്യജീവി ദിനം ആചരിക്കുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും നമ്മുടെ ആവാസ വ്യവസ്ഥയെ നിലനിർത്തുന്നതിൽ ഓരോ ജീവജാലത്തിനുമുള്ള പങ്കിനെ കുറിച്ചും ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കും.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയകൃത്യം 7 മണി.

0: மார்னிங் போஜோ.
1: ஹாய் ஹலோ, வெரி குட் குட் மார்னிங் அண்ட் வெல்கம் டு மார்னிங் வாஜோ ஆன் ஆஸ்ட்ரேயா எஃப்எம் 19. நாடினொப்பம் நட்டார்க்கொப்பம் மார்னிங் வாஜோயுமாயிட்டதாய் ஒரு மனோகரமான பிரபாதத்தில் எத்தேர்ந்திருக்கிறது வேறாருமல்ல ஆர்ஜே அனுஷாணு கேட்டோ. அப்போ எந்தாலும் இன்று செப்டம்பர் 4 தேதியான புதியொரு திவசத்திலேக்கு நம்மளிங்கே கடந்திருக்கையான இன்னொரு ஃப்ரைடே கூடியான கேட்டோ. ஈ செப்டம்பர் மாசம் ஸ்டார்ட் செய்துட்டு ஆதத்தை வீக்கு அங்கே கடந்து போகானாய்ட்டு போகையான, அதாவது கழியாறாய்ட்டுண்டு என்ன காரியம் கூடி எடுத்து പറയുകയാണ് കേട്ടോ. കാരണം ഈ ഒരു വീക്ക്, അതായത് സാറ്റർഡേ കൂടി കഴിയുകയാണെങ്കിൽ പുതിയൊരു വീക്കിലേക്ക് നമ്മൾ കടക്കുകയായി എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് കലണ്ടർ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നാണ്, വളരെ പെട്ടെന്നാണ് ദിവസങ്ങളൊക്കെ ഇങ്ങനെ ഓടി ഓടി പോയിക്കൊണ്ടിരിക്കുന്നതല്ലേ. എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് ഇതുപോലെ കലണ്ടറൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ആയിരിക്കും നമുക്ക് മനസ്സിലാകുക, ഓ ഒരു വീക്ക് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു, അടുത്തൊരു വീക്ക് തുടങ്ങാൻ പോകുന്നു. അങ്ങനെ കുറേ റിയലൈസേഷനൊക്കെ നമുക്ക് ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബറായി, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഇനി ക്രിസ്മസ് ആകാനായിട്ട് 3 മാസം കൂടി, വെറും 3 മാസം കൂടി കഴിഞ്ഞാൽ മതി എന്നുള്ള തിരിച്ചറിവൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളിൽ പലരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി ദിവസത്തിൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് തന്നെ മോർണിംഗ് മോജോ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി അങ്ങോട്ട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അപ്ഡേറ്റുകളും ഒക്കെ കേട്ടറിയാനുള്ള സമയമാണ്. സോ 10 മണി വരെ ഞാനിവിടെ തന്നെ ഉണ്ടാകും. കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രേയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: തിരക്കിൽപ്പെട്ട് ഓണം ഓഫറുകൾ മിസ്സായവരുണ്ടോ എങ്കിൽ ഇതാണ് ലാസ്റ്റ് ചാൻസ്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. September 4 മുതൽ 10 വരെ ഡിജിറ്റൽ ഇലക്ട്രോണിക് ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ വാങ്ങാം. അടുത്തുള്ള ഓക്സിജൻ ഷോറൂം സന്ദർശിക്കൂ. ഓക്സിജൻ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
3: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
4: അതെ, നന്ദല ജിമാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
5: ഗോപു നന്ദലത് ജിമാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
1: ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാമെന്ന് തോന്നുന്നുവല്ലേ. കാരണം വേറൊന്നുമല്ല, ഇന്നത്തെ ദിവസം ശ്രീകൃഷ്ണ ജയന്തിയാണ്. ചിങ്ങമാസത്തിലെ അഷ്ടമിയും അതുപോലെ തന്നെ രോഹിണിയും ഒക്കെ ചേർന്ന് വരുന്ന ഈ പവിത്ര ദിനത്തിലാണ് നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനം സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആക്ച്വലി അധർമ്മത്തെ ചെറുത്ത് ധർമ്മം സ്ഥാപിക്കാനും ലോകത്തിന് സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും ഒക്കെ അറിവിൻ്റെയും ഒക്കെ സന്ദേശം പകരാൻ വേണ്ടിയിട്ടുമാണ് മഹാവിഷ്ണു കൃഷ്ണനായിട്ട് അവതരിച്ചത്. ഉണ്ണിക്കണ്ണൻ്റെ കുസൃതികളും അതുപോലെ തന്നെ കാളിന്തി തീരത്തെ രാസലീലയും ഗീതോപദേശത്തിലൂടെ പകർന്ന വലിയ തത്വചിന്തകളും എല്ലാം എന്നും മനുഷ്യർക്ക് ഒരു വഴികാട്ടി തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാമല്ലേ. ശരിക്കും പറഞ്ഞാൽ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ കടമ നിർവഹിക്കുക എന്ന ഭഗവത്ഗീതയിലെ സന്ദേശം ഏതൊരു കാലത്തും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പറ്റി പറയുകയാണെങ്കിൽ ഘോഷയാത്രകളും അതുപോലെ തന്നെ ഉറിയടികളും കുരുന്നുകളുടെ അമ്പാടി വേഷങ്ങളും ഒക്കെ ആയിട്ട് കുട്ടിക്കൃഷ്ണൻ്റെ വേഷങ്ങളും ഒക്കെ ആയിട്ട് നാടെങ്ങും ആഘോഷലഹരിയിൽ ആഴാൻ പോകുന്ന ഒരു സമയമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും ഈ ഒരു ദിവസം നമ്മുടെ മനസ്സുകളിലെ സന്തോഷവും ശാന്തിയും സ്നേഹവും ഒക്കെ നിറയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ASR FM 90 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും മംഗളകരമായിട്ടുള്ള ഒരു ശ്രീകൃഷ്ണ ജയന്തി ആശംസ ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ നല്ലൊരു പാട്ട് കൂടി കേട്ട് നമുക്കങ്ങ് സ്റ്റാർട്ട് ചെയ്യാല്ലേ. കീപ് ഓൺ ലിസണിങ് ടു ASR FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ. വാഷിംഗ് മെഷീനുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-5 വിക്ഷേപണം വിജയകരം. ദൌത്യം ഇന്ത്യയുടെ ഭൌമ നിരീക്ഷണ സേവനങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് ISRO. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാല സന്ദർശിക്കും. 2026 വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനായി 31 സംയുക്ത പാർലമെന്ററി സമിതിക്ക് രൂപം നൽകി കേന്ദ്ര സർക്കാർ. ഇന്ന് ജന്മാഷ്ടമി, ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കാൻ കൂടുതൽ സഹായമെത്തിച്ച് ഇന്ത്യ. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ സെമി ഫൈനലിൽ കടന്ന ഇന്ത്യ. ഹോങ്കോങ്ങിനെ പരാജയപ്പെടുത്തിയത് 137 റൺസിന്. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-5 വിക്ഷേപണം വിജയകരം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് GSLV റോക്കറ്റ് ഉപയോഗിച്ച് ഇന്ന് പുലർച്ചെ 2:55 GSLV F-17 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. വിക്ഷേപണ തറയിൽ നിന്ന് കുതിച്ചുയർന്ന് ഏകദേശം 18 മിനിറ്റിനുള്ളിൽ ഉപഗ്രഹം EOS-5 ഭ്രമണപഥത്തിൽ വിജയകരമായി എത്തിച്ചതായി ISRO അറിയിച്ചു. ഈ ദൌത്യം ഇന്ത്യയുടെ ഭൌമനിരീക്ഷണ ശേഷി കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ഭൌമനിരീക്ഷണ സേവനങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു.
2: I am very happy to announce that GSLV F-17 vehicle has successfully and precisely injected the Advanced Earth Observation Satellite 05, the geo-imaging star satellite, in the intended and required orbit. This is the 107th launch from Sriharikota and the 19th mission of the GSLV. Once the Earth Observation Satellite 05 is operationalized in the orbit, it will become the India's first dedicated imaging satellite from the geo orbit, providing important strategic data for our country.
1: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാല സന്ദർശിക്കും. പഞ്ചാബ് സർവകലാശാലയുടെ എക്സ് ഓഫീഷ്യോ ചാൻസലർ കൂടെയാണ് അദ്ദേഹം. സർവകലാശാലയുടെ ഗവേഷണം, നവീകരണം, സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുന്നതിലെ നിർണായക ചുവടുവയ്പായ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ടെക് ഇന്നോവേഷൻ ഫോറം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. 2026 വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനായി 31 സംയുക്ത പാർലമെന്ററി സമിതിക്ക് രൂപം നൽകി കേന്ദ്ര സർക്കാർ. FCRA ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനുള്ള സംയുക്ത പാനലിന് ലോക്സഭാ MP സഞ്ജയ് ജയ്സ്വാൾ നേതൃത്വം നൽകും. ലോക്സഭയിൽ നിന്ന് ഭർതൃഹരി മഹ്താബ്, തേജസ്വി സൂര്യ, നിഷികാന്ത് ദുബെ, എ രാജ, സുപ്രിയ സുലെ എന്നിവരും ഉൾപ്പെടുന്നു. രാജ്യസഭയിൽ നിന്ന് ഹർഷവർദ്ധൻ ശൃംഗ്ല, സഞ്ജയ് കുമാർ ഝ, പ്രഫുൽ പട്ടേൽ, മേനക ഗുരുസ്വാമി എന്നിവരെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റെയിൽവേ സിഗ്നലിംഗ് സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനും ഓട്ടോമാറ്റിക് ഡോർ സൌകര്യമുള്ള പുതിയ തലമുറ സബർബൻ ട്രെയിനുകൾ അവതരിപ്പിക്കുന്നതിനുമുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ റെയിൽവേയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. മുംബൈ മുതൽ സിന്ധുദുർഗ് വരെയുള്ള എക്സ്പ്രസ് ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് കേന്ദ്രമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. സുപ്രീംകോടതിയുടെ ആതിഥേയത്വത്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള ചീഫ് ജസ്റ്റിസുമാരും പ്രതിനിധികളും പങ്കെടുക്കും. നീതിന്യായ വിതരണം, അന്താരാഷ്ട്ര തർക്ക പരിഹാരം, സാങ്കേതികവിദ്യ, സുസ്ഥിര വികസനം എന്നീ വിഷയങ്ങളിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ചർച്ചകൾ നടത്താനും ഈ ഫോറം വേദിയാകും. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്നലെ ന്യൂഡൽഹിയിൽ ക്വാഡ് ഷെർപാസ് യോഗം സംഘടിപ്പിച്ചു. സമുദ്ര, അന്തർദേശീയ സുരക്ഷ, സാമ്പത്തിക അഭിവൃദ്ധി, സാങ്കേതിക വിദ്യകൾ, മാനുഷിക സഹായം, അടിയന്തര പ്രതികരണം എന്നിവയുൾപ്പെടെ ക്വാഡ് സഹകരണത്തിന്റെ പ്രധാന മേഖലകൾ ചർച്ചയിൽ ഉൾപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിൽ ദുരിതാശ്വാസ രക്ഷാ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനായി ഇന്ത്യ 2 വിമാനങ്ങളിൽ കൂടി സഹായ സാമഗ്രികൾ അയച്ചു. 21.5 ടൺ മാനുഷിക സഹായ സാമഗ്രികളുമായി 2 വിമാനങ്ങൾ കാഠ്മണ്ഡുവിൽ ഇറങ്ങിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം മിന്നർ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1259 ഉയർന്നു. 5000-ലധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. നേപ്പാൾ സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള സംയുക്ത സംഘം രക്ഷാപ്രവർത്തനം തുടർന്നു വരികയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ടണൽ റെസ്ക്യൂ ടീമും സംഘത്തോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. അതിനിടെ പ്രളയത്തിൽ കാണാതായ ഇന്ത്യൻ പൌരന്മാരെ തിരിച്ചറിയുന്നതിനായുള്ള DNA സാമ്പിൾ പരിശോധനയ്ക്ക് കേന്ദ്ര സംസ്ഥാന ഫോറൻസിക് സയൻസ് ലബോറട്ടറികളുടെ സേവനം ലഭ്യമാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കാണാതായവരുടെ അടുത്ത ബന്ധുക്കൾക്ക് ഇന്ത്യയിലെ നിർദ്ദിഷ്ട കേന്ദ്രങ്ങളിലെത്തി രക്തസാമ്പിളുകൾ നൽകി DNA പ്രൊഫൈലിംഗ് പൂർത്തിയാക്കാം. ഇന്ന് ജന്മാഷ്ടമി. ശ്രീകൃഷ്ണ ജയന്തിയുടെ അവസരത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പൌരന്മാർക്ക് ആശംസകൾ നേർന്നു. ഭഗവാൻ കൃഷ്ണന്റെ ജീവിതവും ഉപദേശങ്ങളും ഭാരതത്തിന്റെ സാംസ്കാരിക ദർശനങ്ങൾക്ക് പുതുജീവൻ നൽകുന്നതാണെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും ജന്മാഷ്ടമി ആശംസകൾ പങ്കുവച്ചു. ഉത്തർപ്രദേശിലെ മധുരയിലും വൃന്ദാവനത്തിലും ഭക്തജനത്തിരക്ക് കണക്കിലെടുത്ത് വ്യാപകമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: അഷ്ടമിരോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ നിരവധി ഭക്തരാണ് ദർശനത്തിനെത്തുന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമിരോഹിണി വള്ളസദ്യ ഇന്ന് നടക്കും. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ശോഭായാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 7 ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ ഭക്തജനത്തിരക്ക്. അഷ്ടമിരോഹിണി ഉത്സവത്തോടനുബന്ധിച്ച് കണ്ണനെ തൊഴുതുവണങ്ങാൻ 10,000 തീർത്ഥാടകരാണ് പുലർച്ചെ മുതൽ ഗുരുവായൂർ സന്നിധിയിലേക്ക് എത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: ഇന്ന് പുലർച്ചെ 3 നടന്ന നിർമാല്യ ദർശനത്തോടെയാണ് ഭഗവാന്റെ ജന്മദിനാഘോഷങ്ങൾക്ക് തുടക്കമായത്. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ദേവസ്വം ബോർഡും പോലീസും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. VIP ദർശനങ്ങൾക്കും പ്രത്യേക പാസുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണക്കാരായ ഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പാക്കാനാണ് മുൻഗണന നൽകുന്നത്. ശയന പ്രദക്ഷിണം ഉൾപ്പെടെയുള്ള ചില വഴിപാടുകൾക്ക് ഇന്ന് നിയന്ത്രണമുണ്ട്. ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്കും കാഴ്ചശീവേലിക്കും പുറമെ ഉച്ചയ്ക്ക് 40,000 ഭക്തർക്കായി വിപുലമായ അഷ്ടമി രോഹിണി പ്രസാദകൂട്ടും ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ടോടെ ക്ഷേത്രനഗരിയെ അമ്പാടിയാക്കി മാറ്റുന്ന ശോഭായാത്രകളും അരങ്ങേറും.
1: കേരള സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന വ്യാജ വെബ്സൈറ്റിനെതിരെ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും സർവകലാശാല മുന്നറിയിപ്പ് നൽകി. വിവിധ വിദൂര വിദ്യാഭ്യാസ പ്രോഗ്രാമുകളിലേക്കുള്ള വ്യാജ പ്രവേശന വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റ് വിദ്യാർത്ഥികളിൽ നിന്ന് രജിസ്ട്രേഷനും ഓൺലൈൻ പേയ്മെന്റും സ്വീകരിക്കുന്നുണ്ട്. പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, വ്യക്തിഗത വിവരങ്ങൾ കൈമാറുന്നതിനോ പണം അടയ്ക്കുന്നതിനോ മുമ്പ് സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിക്കണമെന്ന് വൈസ് ചാൻസലർ അറിയിച്ചു. തിരുവനന്തപുരം മെട്രോ പദ്ധതി പാപ്പനംകോട് നിന്നും നേമം വരെ നീട്ടണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി രാജീവ് ചന്ദ്രശേഖർ MLA. മെട്രോ റെയിൽ നേമം വരെ നീട്ടുന്നത് തെക്കൻ തിരുവനന്തപുരത്തെ യാത്രാക്ലേശം പരിഹരിക്കാൻ ഗുണകരമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രിക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖർ കത്ത് നൽകിയത്. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ ഹോങ്കോങ്ങിനെ 137 റൺസിന് തകർത്ത് ഇന്ത്യ സെമി ഫൈനലിൽ കടന്നു. ഗ്രൂപ്പ് എയിലെ 2 മത്സരത്തിൽ 194 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഹോങ്കോങ് 16.2 ഓവറിൽ 56 റൺസിന് പുറത്തായി. 64 പന്തിൽ 124 റൺസ് അടിച്ച സ്മൃതി മന്ധാനയുടെ മിന്നും പ്രകടനമാണ് ഇന്ത്യയ്ക്ക് കരുത്തായത്. ഈ ഇന്നിംഗ്സോടെ വനിതാ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമെന്ന മിതാലി രാജിന്റെ റെക്കോർഡ് മന്ധാന മറികടന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടുന്ന വനിതാ ബാറ്റർ എന്ന നേട്ടവും സ്മൃതി സ്വന്തമാക്കി. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് ഇന്ന് ഹോങ്കോങ്ങിന്റെ ലീ ചെക് യുവിനെ നേരിടും. ഇന്നലെ നടന്ന മത്സരത്തിൽ കാനഡയുടെ ലോക 9 നമ്പർ താരം വിക്ടർ ലായെ നേരിട്ടുള്ള സെറ്റുകൾക്ക് ശ്രീകാന്ത് പരാജയപ്പെടുത്തിയിരുന്നു. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് റംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. EPF നഷ്ടപരിഹാര തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി തൊഴിലുടമകൾക്കായി വിശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. പദ്ധതിയിലൂടെ വൻതോതിൽ കുറച്ച പിഴത്തുക മാത്രമടച്ച് പഴയ തർക്കങ്ങൾ അവസാനിപ്പിക്കാൻ EPF രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങൾക്ക് അവസരമുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-5 വിക്ഷേപണം വിജയകരം. ദൌത്യം ഇന്ത്യയുടെ ഭൌമനിരീക്ഷണ സേവനങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് ISRO. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാല സന്ദർശിക്കും. 2026 വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനായി 31 സംയുക്ത പാർലമെന്ററി സമിതിക്ക് രൂപം നൽകി കേന്ദ്ര സർക്കാർ. ഇന്ന് ജന്മാഷ്ടമി. ആശംസകൾ നേർന്ന രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കാൻ കൂടുതൽ സഹായമെത്തിച്ച് ഇന്ത്യ. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ സെമി ഫൈനലിൽ കടന്ന ഇന്ത്യ. ഹോങ്കോങ്ങിനെ പരാജയപ്പെടുത്തിയത് 137 റൺസിന്. വാർത്തകൾ കഴിഞ്ഞു.
4: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ടി വി വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ ടിവികൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട്, September 4 മുതൽ 10 വരെ. ഫ്രിഡ്ജുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: മോർണിംഗ് ബോജോ.
7: ഈ തുണി കഴുകുക എന്ന് പറയുന്ന പ്രോസസ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പാട് പിടിച്ചൊരു പണി തന്നെയാണ് അല്ലേ? തുണി കഴുകൽ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക് പിടിച്ച പരിപാടി തന്നെയാണ്. പക്ഷേ ഈ വാഷിംഗ് മെഷീൻ എന്ന് പറയുന്ന സംഭവം വന്നതോടുകൂടിയിട്ട് പല വീടുകളിലും ജോലി ഭാരം പകുതിയായി കുറഞ്ഞു എന്ന് തന്നെ പറയാമല്ലേ. വീട്ടിലെ ഏറ്റവും കഠിനമായിട്ടുള്ള പണികളിൽ ഒന്നായിട്ടുള്ള ഈ തുണിയരക്കലും ഉണക്കലും ഒക്കെ നമ്മുടെ മെഷീൻ തന്നെ അങ്ങ് കൈകാര്യം ചെയ്തോളും. ആകെ ഡിറ്റർജൻറ്റ് ലിക്വിഡ് ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ട പാട് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. എന്നാൽ ഇത്രയൊക്കെ ചെയ്യുന്ന നമ്മുടെ മെഷീൻ നന്നായിട്ട് പരിപാലിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ആ കാര്യം പലരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഈ ഡിറ്റർജൻറ്റിൻ്റെ അവശിഷ്ടങ്ങളെ, തുണിയിലെ അഴുക്ക്, മുടി, പൊടി, എണ്ണ, പൂപ്പല്, ബാക്ടീരിയ ഇവയൊക്കെ ഈ മെഷീനിൽ അടിഞ്ഞുകൂടാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഈ പുറത്ത് നിന്ന് നോക്കുന്ന സമയത്ത് വൃത്തിയായിട്ട് നമുക്കിത് തോന്നുമെങ്കിലും അകത്ത് അഴുക്കുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. മെഷീൻ വൃത്തിയാക്കാതെ ദീർഘകാലം ഉപയോഗിക്കുകയാണെങ്കിൽ ഈ വസ്ത്രങ്ങളിൽ ദുർഗന്ധം വരാനും വാഷിംഗ് മെഷീൻ്റെ പ്രവർത്തനക്ഷമത കുറയാനും ഒക്കെ സാധ്യതയേറെയാണ്. അതുകൊണ്ട് തന്നെ മാസത്തിൽ ഒരിക്കലെങ്കിലും വാഷിംഗ് മെഷീൻ വൃത്തിയാക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ വാഷിംഗ് മെഷീനൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും വൃത്തിയുടെ കാര്യത്തിൽ ഒരു മെയിൻ കണ്ണ് കൊടുക്കേണ്ടതാണ്. കാരണം മാസത്തിൽ ഒരു തവണ എന്നതാണ് സാധാരണ രീതിയായിട്ട് പറയുന്നത്. എന്നാൽ ഉപയോഗത്തിൻ്റെ തോതനുസരിച്ച് ഈ വാഷിംഗ് മെഷീൻ വൃത്തിയാക്കേണ്ട രീതി വ്യത്യാസപ്പെടുന്നതായിരിക്കും. അത് മാത്രമല്ല, വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. അതായത് ഉപയോഗത്തിന് ശേഷം ആ ഒരു വാഷിംഗ് മെഷീൻ്റെ വാതിൽ, ഡോർ കുറച്ച് സമയം തുറന്ന് വെക്കുന്നത് നല്ലതായിരിക്കും. അത് മാത്രമല്ല, ഡിറ്റർജൻറ്റിൻ്റെ അളവ് അത് കൂടുതലായിട്ട് യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ നനഞ്ഞ വസ്ത്രങ്ങൾ മെഷീനിൽ ദീർഘനേരം ഉപേക്ഷിക്കുന്ന ആ ഒരു പരിപാടി കൂടി ഒന്ന് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ആ വസ്ത്രങ്ങൾ അതിനകത്ത് കിടന്ന് സ്മെല്ല് വരാനുള്ള കാരണം കൂടുതലായിരിക്കും. അതുമാത്രമല്ല, ഡിറ്റർജൻറ്റ് ട്രേ ഇടയ്ക്കിടയ്ക്ക് കഴുകി വെക്കുന്നത് നല്ലതാണ്. പിന്നെ ഫ്രണ്ട് ലോഡിംഗ് മെഷീനിലെ റബ്ബർ സീല് തുടച്ച് ഉണക്കാനായിട്ട് വിടുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഡ്രസ്സൊക്കെ അലക്കാനിടുന്ന സമയത്താണെങ്കിലും നമ്മുടെ പാൻറ്റിൻ്റെ പോക്കറ്റിലോ അല്ലെങ്കിൽ ഷർട്ടിൻ്റെ പോക്കറ്റിലോ ഒക്കെ ഈ പേപ്പർ, നാണയം തുടങ്ങിയിട്ടുള്ളവയൊക്കെ കാണുമല്ലോ. അപ്പോൾ അതൊക്കെ പരിശോധിച്ച ശേഷം മാത്രം മെഷീനിൽ ഇടാനായിട്ട് കൂടി ശ്രദ്ധിക്കുക. പിന്നെ മെഷീൻ നൽകുന്ന ഡ്രം ക്ലീൻ പ്രോഗ്രാം ഉണ്ടെങ്കിലും മാനുവൽ അനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറേ കാലം നമ്മുടെ മെഷീൻ നല്ല രീതിയിൽ തന്നെ വർക്കാകുകയും ചെയ്യും. അതുപോലെ തന്നെ വൃത്തിയാക്കാതെ വരുമ്പോഴുണ്ടാകുന്ന ആ ഒരു പ്രോബ്ലംസൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7:49 ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അപ്ഡേറ്റുകളും ഒക്കെ കേട്ടറിയാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: மார்னிங் மோஜோ.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ഇനി അങ്ങോട്ട് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകളുടെ സമയമാണ് കേട്ടോ. പോസ്റ്റ് ബേസിക് ബി എസ് സി നഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റാണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. പോസ്റ്റ് ബേസിക് ബി എസ് സി നഴ്സിംഗ് പ്രവേശനത്തിന് അപേക്ഷിച്ചവരുടെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമുള്ള വിവരങ്ങൾ www.ibscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ്. അപ്പോൾ രേഖകളൊക്കെ സമർപ്പിക്കുന്നതിനുള്ള തീയതി വരുന്നത് 8-ാം തീയതിയാണ്. ഈ വരുന്ന 8-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് എന്നുള്ളൊരു കാര്യം മറക്കാതിരിക്കുക. അപ്പോൾ ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ കൂടുതലായിട്ട് അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ളൊരു നമ്പർ പറയാം, നോട്ട് ചെയ്തോളൂ. 0471256031 എന്നതാണ് നമ്പർ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0471256031 എന്നതാണ് നമ്പർ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 2 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ് റേ ഐ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
2: എന്ത് പറ്റി?
1: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV കൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ, സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
4: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ achayansgold.in.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
8: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത്ത് സത്യന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: തിരക്കിൽപ്പെട്ട് ഓണം ഓഫറുകൾ മിസ്സായവരുണ്ടോ എങ്കിൽ ഇതാണ് ലാസ്റ്റ് ചാൻസ്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ ഡിജിറ്റൽ ഇലക്ട്രോണിക് ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ വാങ്ങാം. അടുത്തുള്ള ഓക്സിജൻ ഷോറൂം സന്ദർശിക്കൂ.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
3: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.
7: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: മോർണിംഗ് മോജോ
9: കേട്ടോണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോ ആണ്. വിത്ത് മീ ആർ ജെ അനൂഷ. ഒരു സ്പോട്ട് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ അടൂർ സർക്കാർ പോളിടെക്നിക്കിലെ പോളിമർ ടെക്നോളജി ബ്രാഞ്ചിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഈ വരുന്ന 8-ാം തീയതി സ്പോട്ട് അഡ്മിഷൻ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും അതുപോലെ തന്നെ പുതിയ അപേക്ഷകർക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വെബ്സൈറ്റ് വരുന്നത് www.polyadmission.org എന്നതാണ് വെബ്സൈറ്റ്. ഇനി കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനാണെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ പറയാം, നോട്ട് ചെയ്തോളൂ. 9446661515 എന്നതാണ് നമ്പർ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9446661515 എന്നതാണ് നമ്പർ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 18 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റുകൾ പുറകെ കേൾക്കാനുണ്ട്, അറിയാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ് ഫ്രേ ഫ്രം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണക്കാലത്ത് നന്ദലൻ ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
2: നന്ദലൻ ജി മാർട്ട് ലക്ക
1: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
3: ഗോപു നന്ദലൻ ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
4: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള കാഷ്യു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
8: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
3: ദിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
7: അപ്പോൾ ഈ ഓണം ദിമൂസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമൂസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
9: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ്. നിന്റെ ബർത്ത്ഡേ ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ട്.
6: സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ മൊബൈൽ ഫോണുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ തിരിച്ചിട്ടില്ല.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand Samibam, Pulaman, Kottarakara.
0: Ashraya FM 90, Nadinoppam, Nattarkoppam.
4: Morning Mojo.
5: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനൂഷ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞത് 32 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെൻറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. ഇനി അങ്ങോട്ട് 9 മണി വരെ പ്രിയപ്പെട്ടവർക്കായിട്ട് വിഷസുകളൊക്കെ കോൾ ചെയ്തും അതുപോലെ തന്നെ മെസ്സേജിലൂടെയും ഒക്കെ അറിയിക്കാനുള്ള സമയമാണ്. അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 4 കേട്ടോ. ഈ ഒരു ഡേറ്റ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് പ്രിയപ്പെട്ട ആളുകളുടെ സ്പെഷ്യൽ ഡേയ്സ് ഇങ്ങനെ കടന്നു വരാറുണ്ടാവുമല്ലേ. അപ്പോൾ എന്തായാലും അവർക്കൊരു വിഷ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷിംഗ് സെഗ്മെൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0474-291-9090 എന്ന നമ്പറിലേക്കാണ്. ഇനിയിപ്പോൾ വിളിച്ചിട്ട് കണക്ട് ആയില്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490-90 എന്ന നമ്പറിലേക്കാണ്. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അയനിക്കോട് നിന്നും സുലേഖയാണ്. ഇന്നലെ എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നാലും ഇന്നൊരു പുതിയ തുടക്കമാണ്. വിശ്വാസം കൈവിടാതെ മുന്നോട്ട് നടക്കൂ. നമ്മൾ പ്രതീക്ഷിക്കുന്ന നല്ല ദിവസങ്ങൾ നമ്മെ തേടി തീർച്ചയായും വരും. പുഞ്ചിരിയോടെ മുന്നോട്ട് പോകാം. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് സുലേഖ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മെസ്സേജല്ലേ. അപ്പോൾ എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നാലും നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഒരു പുതിയ ദിവസമാണ്. അപ്പോൾ പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോവുക. ഇക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായി മാറട്ടെ എന്നത് ദിവസം എന്ന് വിഷയിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് മനോജേട്ടനാണ്. ഒന്നുമില്ല എന്ന് കരുതുന്ന നമുക്ക് എന്തെങ്കിലും ഉണ്ടേ എന്നറിയുമ്പോൾ ഒന്നുമില്ലാത്തവരെ കാണുമ്പോഴാണ്. ആയുസിൻ്റെ ദൈർഘ്യമല്ല, കർമ്മങ്ങളിലെ നന്മയാണ് ജീവിതത്തിൻ്റെ ധന്യത. സ്നേഹാദരങ്ങളോടെ ശുഭദിനം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മനോജേട്ടൻ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലേ. ഒന്നുമില്ലാത്ത പല ആളുകളെയും കാണുന്ന സമയത്തായിരിക്കും നമ്മളൊക്കെ ലൈഫിൽ എത്രത്തോളം ബ്ലെസ്ഡ് ആണ് എന്നുള്ളൊരു കാര്യം പലപ്പോഴും മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു റിയലൈസേഷനിലേക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു മെസ്സേജ് അയച്ചാൽ മനോജേട്ടനും ഒരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസം എന്ന് വിഷയിക്കുകയാണ്. ഇതുപോലെ പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല കോട്സുകളൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ മെസ്സേജായിട്ട് അറിയിക്കാം കേട്ടോ. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490-90 എന്ന നമ്പറിലേക്കാണ്. ഇനി ലൈവിലേക്ക് വിളിച്ച് പ്രിയപ്പെട്ടവർക്കായിട്ട് വിശ്വസറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 0474-291-9090 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു കെ എം കെ ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു AC വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ AC കൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്ന് വാങ്ങാം.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പ്രസ്.
3: Pire Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: BDC Koppam Healthy Onam, CBC, Lipid Profile, TSH thudangi 40il param parameters, Onam packageil varum 1299 rupaykku purchase cheyyam. For free home sample collection, contact 0471-310-700.
5: Vijaya Diagnostic Center, Vijaya Jubilee Hospital na samibam, Kottarakara.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് മോജോ
2: കേട്ടോണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ്. വിത്ത് മീ ആർ ജെ അനുഷ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ ദാ വിഷസ് അറിയിക്കാനായിട്ട് ഒരു കോളർ ഇങ്ങനെ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ.
3: ഹലോ,
2: നമസ്കാരം. വെരി ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കുന്നത്? എന്തൊക്കെയുണ്ട് കുഞ്ഞുപിള്ള ചേട്ടാ? രാവിലെ തന്നെ വിശേഷങ്ങൾ?
3: രാവിലെ നല്ലൊരു ദിവസമല്ലേ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനം.
2: അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അമ്പലത്തിലേക്ക് പോയായിരുന്നോ?
3: കത്തിച്ച് ഇങ്ങനെ ചായ കുടിക്കാനായിട്ട് ഇങ്ങനെ ഒരുങ്ങുക.
2: അമ്പലത്തിൽ പോയായിരുന്നോ?
3: അമ്പലത്തിൽ പോയില്ല, വൈകിട്ടേ പറ്റു.
2: വൈകിട്ടേ പോത്തുള്ളല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇന്നത്തെ വിഷസ് സ്പെഷ്യൽ ആയിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ്?
3: ഭാര്യയുടെ ബർത്ത്ഡേ ആണ് നാളെ.
2: നാളെ ബർത്ത്ഡേ ആണ്. ഓക്കെ. വൈഫിന്റെ പേരെന്താ?
3: ലളിത.
2: ലളിത ചേച്ചി. ഓക്കെ, അപ്പൊ അഡ്വാൻസ് ആയിട്ട് ഇപ്പോഴേ തന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ അറിയിക്കാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നാളെ സെലിബ്രേഷൻ ഒക്കെ കാണുമല്ലോ അല്ലേ? ചെറിയ
3: രീതിയിൽ
2: പായസം ഒക്കെ വെച്ച് കൊടുക്കല്ലേ. സർപ്രൈസ് ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഉണ്ടേ തന്നെ പറയണ്ട കേട്ടോ. സർപ്രൈസ് ഇപ്പൊ പൊട്ടു അല്ലെങ്കിൽ. ഓക്കെ, ഭാര്യയുടെ ബർത്ത്ഡേ വിഷും പറഞ്ഞ് ചേട്ടൻ അങ്ങ് പോയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും സാരമില്ല. എന്തായാലും അഡ്വാൻസ് ആയിട്ട് നമ്മുടെ ആശ്രയ FM 90 പേരിൽ ഒത്തിരി സ്നേഹത്തോടു കൂടി ലളിത ചേച്ചിക്ക് ഹാപ്പി ബർത്ത്ഡേ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ കുഞ്ഞുപിള്ള ചേട്ടനും നല്ലൊരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസം എന്ന് വിഷയിക്കുകയാണ്. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ബാക്കി മെസ്സേജ് കൂടി വായിക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സുശീല ചേച്ചിയാണ്. ഹായ്, ഗുഡ് മോർണിംഗ് അനുഷ ആൻഡ് ആശ്രയ. ഇന്ന് ഞങ്ങളുടെ എല്ലാം എല്ലാമായ മോളുടെ ബർത്ത്ഡേ ആണ്. മോളുടെ പേര് ആതിര പ്രസാദ് എന്നാണ്. മോൾക്ക് ഒരു വിഷ് പറയണേ, മോൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകണേന്ന് പ്രാർത്ഥിക്കുന്നു എന്നുകൂടി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സുശീല ചേച്ചിയുടെ മോളായിട്ടുള്ള ആതിര പ്രസാദിൻ്റെ ജന്മദിനമാണ്. അപ്പോൾ മോൾക്ക് നമ്മുടെ ആശ്രയ FM 90 പേരിലും ഒത്തിരി സ്നേഹത്തോടു കൂടിയൊരു അടിപൊളി ഹാപ്പി ബർത്ത്ഡേ അറിയിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ദിവസം തന്നെ ഒരു അടിപൊളി ദിവസമായിട്ട് മാറട്ടെ എന്ന് വിഷയിക്കുകയാണ്. കാരണം ഇന്നത്തെ ദിവസം എന്ന് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി സ്പെഷ്യലാണ്. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി കൂടിയാണ്, കൃഷ്ണൻ്റെ ജന്മദിനമാണ്. ആ ഒരു ദിവസത്തിൽ തന്നെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഭാഗ്യം നിറഞ്ഞൊരു സമയം കൂടിയാണ്, ദിവസം കൂടിയാണ്. അപ്പോൾ എന്തായാലും മോൾക്ക് ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്നുകൂടി വിഷയിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ്. ഹായ്, കൊള്ളുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥമാണ്. മനസ്സിൽ നന്മയുള്ള മക്കൾക്ക് മാത്രം വായിക്കാൻ കഴിയുന്ന വിശുദ്ധ ഗ്രന്ഥം. ആശ്രയിലെല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ ശശികല ചേച്ചിക്കും ഒരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസം എന്ന് വിഷയിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ജിജി കൃഷ്ണയാണ്. ഹായ് ആശ്രയ, ഞാൻ ജിജി ഫ്രം പൂയപ്പള്ളി. ഇന്ന് എൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ പിറന്നാൾ ആശംസകൾ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ജിജി ചേച്ചിക്കും ശ്രീകൃഷ്ണ ജയന്തിയുടെ ആശംസകൾ അറിയിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും വിശ്വസുകളൊക്കെ അറിയിക്കാനുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാൻ അയക്കേണ്ട നമ്പർ 9526649090 എന്ന നമ്പറിലേക്കാണ്. ലൈവിലേക്ക് വിളിക്കേണ്ട നമ്പർ 0474 2919909 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ ലാപ്ടോപ്പുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
3: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
4: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
5: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
6: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
7: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൈരളി ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: மார்னிங் மோஜோ.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ എന്തായാലും മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെൻറ്റ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയം ഏകദേശമായിട്ടുണ്ട്. അതിന് മുൻപായിട്ട് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ബാക്കി മെസ്സേജ് കൂടി വായിക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മണികണ്ഠൻ ചേട്ടനാണ് കേട്ടോ. ഹായ് അനുഷ, ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്, അവനൊരു വിഷ് ചെയ്യണേ. അവൻ്റെ പേര് ശ്രീനാഥ് എന്നാണ് എന്നുകൂടി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ശ്രീകൃഷ്ണ ജയന്തിയുടെ ഈ ഒരു ദിവസം തന്നെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ശ്രീനാഥ് മോൻ നമ്മുടെ ആശ്രയ എഫ് എം 90 പേരിലും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടുകൂടി ഒരു അടിപൊളി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ അറിയിക്കുകയാണ്. അപ്പം തന്നെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു മനോഹരമായ ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസമെന്ന് വിഷയിക്കുകയാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് സന്തോഷ് ചേട്ടനാണ്. ഹായ് ആശ്രയ, ഇന്ന് എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആണ്, മാളു എന്നാണ് പേര്. നല്ലൊരു പാട്ട് കൂടി വെച്ച് തരണേന്നൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന സന്തോഷ് ചേട്ടൻ്റെ വൈഫ് മാളുവിന് നമ്മുടെ ആശ്രയ എഫ് എം 90 പേരിലും ഒത്തിരി സ്നേഹത്തോടുകൂടി അടിപൊളി ഹാപ്പി ബർത്ത്ഡേ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ നല്ലൊരു ദിവസമായി മാറട്ടെ രണ്ടു പേർക്കും എന്ന് വിഷയിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് തങ്കമണി ടീച്ചറാണ്. നമസ്കാരം ആശ്രയ ആൻഡ് അനുഷ, ഏവർക്കും സുഖമല്ലേ? യെസ്, ഇവിടെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. സ്നേഹമുള്ള മനസ്സുകളിൽ നിന്നുള്ള നല്ല വാക്കുകളാണ് ഒരു പ്രഭാതത്തെ ഏറ്റവും മനോഹരമാക്കുന്നത്. സന്തോഷം നിറഞ്ഞ ഒരു ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് നമുക്ക് ടീച്ചർ അയച്ചിരിക്കുന്നത്. അപ്പോൾ ടീച്ചറിനും സന്തോഷം നിറഞ്ഞ ഒരു മനോഹരമായ പ്രഭാതം ഞാൻ തിരിച്ച് വിഷയുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു മെസ്സേജോടുകൂടി തന്നെ ഇന്നത്തെ വിഷിംഗ് സെഗ്മെൻറ്റ് ഇവിടെ വൈൻഡ് അപ്പ് ആവുകയാണ്. വിഷിംഗ് സെഗ്മെൻറ്റ് മാത്രമേ വൈൻഡ് അപ്പ് ആവുന്നുള്ളൂ, ഇനിയും ഒരുപാട് അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിലക്കുറവാണ് അൽജയുടെ സ്പെഷ്യാലിറ്റി,
4: പക്ഷേ ക്വാളിറ്റി നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
7: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
8: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കയിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
9: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
3: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
10: Pere Pardens Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
5: നിങ്ങൾ എന്തോ മനസ്സിലായി പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
6: കൊട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
5: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
6: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
5: മാളിലോട്ട് മാറിയ പിന്നെ 2-3 നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
6: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
5: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
6: അയ്യോ, അത് ശരിയാ.
5: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
4: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ്, ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
7: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
8: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട് September 4 മുതൽ 10 വരെ. വാഷിംഗ് മെഷീനുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ.
9: കൈരളി ജുവലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി. ഒപ്പം ഡയമണ്ട്, പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജുവലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
10: മോർണിംഗ് ബോജോ.
11: ജോബ് ഓപ്പർച്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത് കേട്ടോ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വിവിധ എക്സാംസിൻ്റെ മൂല്യനിർണയത്തിന് വേണ്ടിയിട്ട് സംസ്ഥാനത്തെ 11 ജില്ലകളിലെ കേന്ദ്രീകൃത ക്യാമ്പുകളിലേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, അതുകൂടാതെ തന്നെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്നീ 2 തസ്തികകളിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ട്രിവാൻഡ്രം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഇവിടങ്ങളിലാണ് സെന്ററുകൾ പ്രവർത്തിക്കുന്നത്. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് +2 അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും അത്യാവശ്യമായിട്ടും വേണ്ടതാണ്. അതുകൂടാതെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തസ്തികയിലേക്കാണ് എങ്കിൽ 7-ാം ക്ലാസ് പാസുമാണ് യോഗ്യതയായിട്ട് വരുന്നത്. അപ്പോൾ അപേക്ഷകർക്ക് 60 വയസ്സ് കവിയാനായിട്ട് പാടില്ല. 60-ന് താഴെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വെബ്സൈറ്റ് വരുന്നത് www.sgou.ac.in എന്നതാണ് വെബ്സൈറ്റ്. അവസാന തീയതി വരുന്നത് ഈ വരുന്ന 10-ാം തീയതിയാണ് എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡേറ്റ് മറക്കണ്ട, അവസാന തീയതി വരുന്നത് ഈ വരുന്ന 10-ാം തീയതിയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 24 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ് നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ടി വി വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട്. September 4 മുതൽ 10 വരെ ടിവികൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
1: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈഡ്ലി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈഡ്ലി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈഡ്ലി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
6: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
7: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
8: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
9: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
10: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, റെഡിയായില്ലേ?
2: എങ്ങോട്ടാ?
1: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
2: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നോ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
3: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത്ത് സത്യന്റെ ഒ പി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
2: സുവർണാവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട്, സെപ്റ്റംബർ 4 മുതൽ 10 വരെ. ഫ്രിഡ്ജുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
5: ഓക്സിജൻ തിരിച്ചിട്ടുള്ള
6: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: BDC-ക്കൊപ്പം ഹെൽത്തി ഓണം CBC ലിമിറ്റ് പ്രൊഫൈൽ TSH തുടങ്ങി 40 പരം പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700.
2: വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Fashionum trendum ini swapnamalla, ningalude fashion swapnangal ini mithamaya vilayil. Bhavana Fashion and Retail, Kottarakara. Bhavana, a complete fashion destination.
5: 25-il onnu namukku adichalo, 100-il edengil onnu kittanum adi.
6: Endu patti
5: arinjile Nandira G-Mart Lakkalakkayil bumper sammanamayi narkedupilude 25 baleno carukal koodade 100 LED TVkal, 100 gold coinukal, 100 silver coinukal, 100 washing machinekal എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
4: ഗോപുനന്ദലത് ജിമാർട്ട്, MC റോഡ് കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
7: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്, September 4 മുതൽ 10 വരെ മൊബൈൽ ഫോണുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ
8: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
9: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
10: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
9: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.
11: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
12: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനൂഷ. പുനലൂർ ആശുപത്രിയിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ വിവിധ തസ്തികകളിലേക്ക് ദിവസവേതനത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമനം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെയാണ് വേക്കൻസി വന്നിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ, ലിംഫ് ടെക്നീഷ്യൻ ആൻഡ് കോബ്ലർ തസ്തിക, ഈ രണ്ട് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. അപ്പോൾ ബയോഡേറ്റയും അതുപോലെ തന്നെ പ്രായവും മറ്റ് യോഗ്യതകളും ഒക്കെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതമുള്ള അപേക്ഷ ഈ വരുന്ന 15-ാം തീയതി വൈകിട്ട് 3 മണിക്ക് മുൻപായിട്ട് ലഭിക്കണം എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ് കേട്ടോ. ഡേറ്റ് മറക്കണ്ട, ഈ വരുന്ന 15-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് മുൻപാണ് ലഭിക്കേണ്ടത്. അപ്പോൾ കോൺടാക്ട് ചെയ്യാനുള്ളൊരു നമ്പർ പറയാം, നോട്ട് ചെയ്തോളൂ. 0475-222-8702 എന്നതാണ് നമ്പർ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0475-222-8702 എന്നതാണ് നമ്പർ. അപ്പോൾ എന്തായാലും ഇന്നത്തെ അപ്ഡേറ്റുകളൊക്കെ വൈൻഡ് അപ്പ് ചെയ്ത് ഈ ഒരു മോർണിംഗ് മോജോ വൈൻഡ് അപ്പ് ചെയ്ത് ഗുഡ് ബൈ പറയാനായിട്ട് എനിക്ക് ഏകദേശം സമയമൊക്കെ ആഗതമായിട്ടുണ്ട്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 51 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ, സൈനിങ് ഔഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 10 മണി.

0: ആശ്രയായ എഫ് എം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ എഫ് എം 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്.

0: इस दुनिया में अगर जन्नत है तो बस यही है, यही है, यही है।
1: நாடினப்பம் நாட்டார்க்கொப்பம்
2: விஷால் ஆப்டிக்கல்ஸ் மிதமாய நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம்
3: ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
4: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
5: ബിഡിസിക്കൊപ്പം ഹെൽത്തി ഓണം, CBC, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40 പരം പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700.
6: വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര.
7: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
8: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
9: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ

0: ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൺ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു എ സി വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ എ സികൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്ന് വാങ്ങാം.
3: ഓക്സിജൻ.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരിയിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് കാക്കിയിൽ ഒരു ചേട്ടനുണ്ട്. ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേര് എങ്ങനെയാണ്?
1: ശിവപ്രസാദ്.
0: ശിവപ്രസാദ് ഏട്ടാ, വീട് അടുത്തന്നെയാണോ?
1: വീട് ഇപ്പൊ ഞാൻ താമസിക്കുന്നത് എഴുകോണാണ്.
0: എഴുകോണാണ്? ഓക്കെ.
1: മൂഴിഭാഗം.
0: ഓക്കെ, ശരി. വീട്ടിൽ ആരൊക്കെയാണ്?
1: വീട്ടിലെ ഇപ്പോ രണ്ട് മക്കളുണ്ട്, ഭാര്യയുണ്ട്, അമ്മയപ്പനുണ്ട്, അമ്മയമ്മയുണ്ട്. ഇപ്പൊ ഞങ്ങളെല്ലാം ഒന്നിച്ച് താമസിക്കുന്നത്.
0: ഹാപ്പി ആയിട്ട് പോവാണ്?
1: വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്.
0: അങ്ങനെ തന്നെ മുൻപോട്ട് പോകാൻ സാധിക്കട്ടെ കേട്ടോ. ശരി, അപ്പൊ എന്താ ചെയ്യുന്നത്?
1: ഇപ്പം ഓട്ടോ ഓടുകയാണ്, കൊട്ടാരക്കര കച്ചേരി മുക്കിൽ ഓടുകയാണ്.
0: ഓട്ടോ ഓടുകയാണ്. ഓക്കെ. നമ്മുടെ സാധാരണപ്പെട്ട സാധാരണക്കാരന്റെ വണ്ടി ഇങ്ങനെ മെരുക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: വലിയ ടൈറ്റാ,
0: കുറച്ച് ബുദ്ധിമുട്ടാണ്.
1: കുറച്ചല്ല, ഒരുപാട് ബുദ്ധിമുട്ട്. ഇപ്പൊ നമ്മുടെയൊക്കെ ഫീൽഡ് പോയിട്ട് ഏതാണ്ട് 20 വർഷത്തിൽ പുറത്തായി. ഇവിടെ ആരും അതിനെപ്പറ്റി സംസാരിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ നമ്മളിപ്പോ ഓരോ ദിവസവും അടി പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: ഓട്ടോക്കാരുടെ എല്ലാം ജീവിതം എങ്ങനെയാണോ?
1: എല്ലാം മൊത്തം ഇപ്പൊ തന്നെ ഒരു ടെസ്റ്റിംഗ് സംവിധാനം മാറ്റി. അതിപ്പോ ഇനിയിപ്പോ ഇവിടുന്ന് 10-18 കിലോമീറ്റർ ഓടി പോകണം മീയണ്ണൂര്. അവിടെ പോയി ഇനിയിപ്പോ ടെസ്റ്റ് ചെയ്തെങ്കിൽ അവിടെ ഒരു കാരണം ഇന്ന് തന്നെ 3 വണ്ടി പോയിട്ട് 3 തിരിച്ചു പോയിരുന്നു ടെസ്റ്റ് നടക്കാതെ. എന്ന് പറയാ, ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഓട്ടോക്കാരെയാണ് ഇതിനകത്ത്.
0: ഈ ഡീസലിന്റെ വിലവർദ്ധന എങ്ങനെയുണ്ട് ഇപ്പൊ? ആക്ച്വലി
1: അല്ല, ഡീസലിന്റെയും വിലവർദ്ധനയുടെ പ്രശ്നമുണ്ട്. അതിനിടയ്ക്ക് ഇപ്പം വലിയൊരു ഈ പിന്നെ പൊല്യൂഷന്റെ പ്രശ്നം വെച്ചുകൊണ്ട്, ടെസ്റ്റിന്റെ പുതിയ ഒരു പ്രശ്നം വെച്ചുകൊണ്ട് ഇപ്പൊ അവനകത്ത് കയറുന്ന വണ്ടികളൊന്നും പാസ്സാവുന്നില്ല. 2 വർഷം പഴക്കമുള്ള വണ്ടിയൊക്കെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അപ്പോഴേ ഇതാവും. ഇതൊക്കെ എന്ന് പറയാ 13-14 വർഷമൊക്കെ ആയ വണ്ടികളാണ്. ഞങ്ങള് സി സി എല്ലാം തീർത്ത് ഇപ്പോ ഇച്ചിരി മീതി പിടിച്ച് വന്നോണ്ടിരുന്നപ്പോഴാണ് നമുക്ക് ഇടിത്തിമാരി ഈ ഒരു പ്രശ്നം വന്നേക്കും.
0: അടുത്തൊരു തട്ടകേട് വന്നല്ലേ?
1: അടുത്തൊരു തട്ടകേട്. അപ്പൊ ഇനിയിപ്പോ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ അടുത്ത വർഷം ടെസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഈ വണ്ടി പൊളിക്കണം, 15 വർഷം പൂർത്തിയാവും. പിന്നെ ഇനിയിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള
0: വലിയ മനസ്സിലായി. അപ്പൊ എന്നാലും നമ്മളെല്ലാം ഓട്ടോ ചേട്ടന്മാരെല്ലാരും ഒരു പൊതുവെ ഒരു വലിയ പ്രശ്നത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു പരിഹാരം ഉണ്ടാവും പ്രതീക്ഷിക്കാം അല്ലേ?
1: നമ്മളെയൊക്കെ ഇതിനകത്തുനിന്ന് ഒഴിവാക്കി കിട്ടിയിരുന്നെങ്കിൽ വലിയൊരു ഉപകാരം അല്ല. കുറച്ച് ഒന്നുമില്ലെങ്കിൽ ഒരു 10-25 വർഷം വരെ
0: നമുക്കിതേ ഉള്ളു വരുമാനം.
1: അറുപതുള്ള വരുമാനം.
0: അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഓട്ടോ മേഖല തിരഞ്ഞെടുത്തോണ്ടോ?
1: വേറെ മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. 15 വർഷം ബസ്സിനകത്തായിരുന്നു, ശരണ്യ ബസ്സിലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഒരു കുടുംബമൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ ബസ് ഫീൽഡ് പറ്റത്തില്ല എന്നുള്ളതായി. പിന്നെ അത് കഴിഞ്ഞ് ഒരു ഓട്ടോ എടുത്ത് ഇപ്പം 15 വർഷം ആവാൻ പോകുന്നു.
0: അപ്പം 15 വർഷം മുൻപ് ഓട്ടോ ഡ്രൈവിംഗ് ഫീൽഡ് തന്നെ ആയിരുന്നു?
1: അത് തന്നെ.
0: ഓക്കെ, ശരി. അപ്പം കുറെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ.
1: ഉണ്ട്.
0: ഞാൻ പരിചയപ്പെടുന്ന ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവേഴ്സിൽ ഒരാളാണ് നമ്മുടെ ശിവപ്രസാദ് ഏട്ടൻ കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളെ കരുതി നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ദേ ശിവപ്രസാദ് ഏട്ടോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
6: തിരക്കിൽപ്പെട്ട് ഓണം ഓഫറുകൾ മിസ്സായവരുണ്ടോ എങ്കിൽ ഇതാണ് ലാസ്റ്റ് ചാൻസ്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് September 4 to 10 ഡിജിറ്റൽ ഇലക്ട്രോണിക് ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ വാങ്ങാം. അടുത്തുള്ള ഓക്സിജൻ ഷോറൂം സന്ദർശിക്കൂ. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോ.
4: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈഡ്ലി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈഡ്ലി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈഡ്ലി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
2: നന്ദലക് ജി മാർട്ട് ലക്കാ ലക്കാ
1: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
3: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര. നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
4: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്തിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മുതൽ അസീസയിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 19 ആടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ ഇന്നലെ നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ദേശിവപ്രസാദ് ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാറുണ്ട്.
1: ഇപ്പൊ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവർ ആവുമ്പോഴേ ഒരുപാട് അനുഭവങ്ങൾ മുൻപ് നേരിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു അനുഭവം, ഒരു മെമ്മറി, ഓർമ്മ വല്ലതും ഉണ്ടോ?
2: മറക്കാനാവാത്ത ഒരു അനുഭവം അല്ല, ഒരു ആക്സിഡന്റ് ആണ്. നമ്മുടെ ഈ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷന് കുറച്ച് മുമ്പോട്ട് മാറി ഒരു ഇന്ത്യൻ ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്ക് ഉണ്ട്. ആ ബാങ്കിനകത്ത് ബാങ്കിന്റെ സൈഡിലൊരു ഓടയുണ്ടായിരുന്നു. അന്ന് ഓടയ്ക്ക് സ്ലാബ് ഒന്നും ഇല്ല. ഞാൻ രാത്രി 11 മണിവരെ ഓടും. ഞാൻ ഒറ്റയ്ക്ക് കാണും സ്റ്റാൻഡിങ്
1: 11 മണിവരെ.
2: അപ്പൊ 11 മണിവരെ ഓടുന്ന പറഞ്ഞാൽ നമ്മൾ അത്രയും സമയം വരെ ഈ സ്റ്റേഷന് മുമ്പിലായതുകൊണ്ട് നമുക്ക് അത്രയും ഒരു ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് അപ്പൊ ഒരു ലോറിക്കാരൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഒരു വണ്ടി ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നു. അപ്പൊ എന്തോ ഈ ബൈക്ക് ഓണാണ്, അതിന്റെ വെട്ടം ഈ പുല്ലിനകത്ത് മാത്രം അടിച്ചിരിക്കുന്നതുകൊണ്ട് ഉയരമുള്ള വണ്ടിക്കാർക്ക് കാണാൻ പറ്റും ഇതുപോലെ ആക്സിഡന്റ് ആയിട്ട് കിടക്കുവാന്ന്. ആള് ഓടയ്ക്കത് കിടക്കുകയാണ്. ഈ പുല്ലിന്റെ അടുത്ത് നമ്മള് ഈ പുല്ലിന്റെ ഇടയ്ക്ക് ഒരു ലൈറ്റ് വട്ടം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും സ്ഥിതി. അത്രയും ഭാഗത്ത് അവട്ടെ കാണും. അപ്പൊ ഈ ലോറിക്കാരൻ അവിടെ ഒരാള് ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നത് പെട്ടെന്ന് പോയി നോക്കാൻ പറ്റും. ഞാൻ അങ്ങനെ പോലീസ് സ്റ്റേഷനിലെ പാറാവിനെയും വിളിച്ചുകൊണ്ട് ഞാൻ ചെന്നപ്പം മൊത്തവും പൊട്ടി കീറി നശിച്ചു കിടക്കും ആള്. അപ്പോഴ് ഞാൻ ആ ആളിനെ എടുത്ത് അപ്പൊ പാറാവുകാരൻ പറഞ്ഞ ചെറു കാര്യം ചേട്ടൻ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുചെന്ന് അവിടെ ഇരുന്ന ഡ്യൂട്ടി പോലീസുകാർ എന്നോട് ചോദിച്ചു നീയാന്ന് വിളിച്ചിട്ടെന്ന് ചോദിച്ചു.
1: ദൈവമേ, രക്ഷകനായിട്ട് അവസാനം നമുക്ക് പണിയായല്ലേ?
2: എട്ടിന്റെ പണിയായി. അതിന് ശേഷം കണ്ടാ പോലും ഇപ്പൊ എടുക്കത്തില്ല. ആ ഒരു അവസ്ഥയിലേക്ക് ഇയാൾ ഇടിച്ചിട്ടിട്ട് കൊണ്ടുവന്നെയാണോന്ന് അയാളെന്ന് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു റോഡ് സൈഡിൽ കിടന്ന് വെറുതെ എടുത്തുകൊണ്ട് വന്നതാന്ന്. അപ്പോൾ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അങ്ങനെ അയാൾ ചത്തമുണ്ടോന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ അതോടുകൂടി ആ പരിപാടി അങ്ങ് നിർത്തി. ലാസ്റ്റ് ആ വലിയൊരു വിഷമായിപ്പോ അത് പറഞ്ഞു
1: മനസ്സിലായി. ഇതിപ്പോ നമ്മളിപ്പം രക്ഷകനായിട്ട് ചെന്നിട്ട് നമുക്കൊരു വലിയ പ്രശ്നമായിട്ട് മാറിയല്ലേ
2: പ്രശ്നമായിട്ട്.
1: എനിക്ക് തോന്നുന്നു പലപ്പോഴും ഇപ്പം ഈ ആക്സിഡന്റ് കേസുകൾ വരുമ്പോൾ ആൾക്കാരെ തിരിഞ്ഞു നോക്കാത്തന്നെ മെയിൻ ഇഷ്യൂ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇഷ്യൂ കാരണം അതല്ലേ
2: സംഭവം. എന്ന് വെച്ചാൽ ആദ്യ പ്രതിയാവുന്ന ഒരു സംഭവം. ഇപ്പൊ അവര് തന്നെ എന്റെ അടുത്ത് ചോദിച്ചു എതിയാക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നിന്നെ നാളെ വിളിപ്പിക്കും. അങ്ങനെ എന്റെ ഫോൺ നമ്പറും അഡ്രസ്സും മൊത്തം എഴുതിയെടുത്ത്. അതായത് നമ്മളിപ്പോ
1: മറക്കാനാവാത്ത അനുഭവം
2: അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം.
1: ഓക്കെ, ശരി ശരി, ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമാണെന്നാണ് പറയുന്നത് കേട്ടോ. ശരി ശരി. അപ്പൊ എന്തായാലും ഓരോ ഓട്ടോചേട്ടന്മാർക്ക് ഇതുപോലെ എന്താണ് മറക്കാനാവാത്ത, ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊന്ന് വിഷമിപ്പിക്കുന്ന പേടിപ്പെടുന്ന ഒരു ഓർമ്മ എപ്പോഴും കാണുമല്ലേ.
2: പിന്നെ ഒരുപാട് പേര് എന്ന് വെച്ചാൽ ഓട്ടോ ഫീൽഡുകാരാണ് ഏറ്റവും കൂടുതൽ. ഞാൻ നോക്കിയിട്ട് ഒരു ആക്സിഡന്റ് പറ്റിയാലും കാലിക്ക് പോവാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വഴിയിൽ ആളിനെ ഇറക്കി വിട്ടിട്ട് അവ എടുത്ത് കയറ്റി കൊണ്ടു പോകും. പൈസ അല്ല അവിടെ നോക്കുന്നത്, ഒരാളുടെ ജീവൻ. അതൊക്കെ
1: തീർച്ചയാണ് തീർച്ചയാണ്.
2: വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പൈസ കിട്ടാറുണ്ട്. പക്ഷെ നമ്മൾ
1: അതൊക്കെ ഇതിന്റെ ഭാഗമല്ലേ,
2: നമ്മുടെ ഭാഗം. അത് ഒരാളെ രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു വണ്ടിക്കാരൻ മെയിൻ ആയിട്ടുള്ള കാര്യം. പക്ഷെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നതും
1: നമുക്ക് തന്നെ,
2: നമുക്ക് ഓട്ടോക്കാർക്ക് തന്നെയാണ്, ഉപകാരം ചെയ്യുന്നത് ഓട്ടോക്കാരാണ്.
1: ശരി ശരി. അപ്പൊ എന്തായാലും ഒരുപാട് ഓർമ്മകളുണ്ട് നമ്മുടെ ചേട്ടനെ പറയാൻ. അപ്പൊ എന്തായാലും ചേട്ടാ ഇന്ന് സന്തോഷം പരിചയപ്പെട്ടതിന്, ഇനിയും മുൻപോട്ട് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാതെ സന്തോഷമായിട്ട് ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ മാറി ഹാപ്പി ആയിട്ട് പോകാൻ സാധിക്കട്ടെ കേട്ടോ.
2: താങ്ക് യു, താങ്ക് യു.
1: ഓക്കെ, അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപം പരിചയപ്പെട്ടത് എഴുകോൺ സ്വദേശിയായ ശിവപ്രസാദ് ചേട്ടനെയാണ് കേട്ടോ. അതേ ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ. വാഷിംഗ് മെഷീനുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
1: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
2: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Yes, once again we are back on Radio 1T with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ ഈ തൊട്ടരയിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു കൊച്ചുമെടുക്കുന്നുണ്ട്, ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
2: പ്രശാന്ത്.
1: പ്രശാന്ത്, ഓക്കെ. പ്രശാന്ത് വീടടുത്തന്നെയാണോ?
2: തൃക്കണമംഗലം.
1: തൃക്കണമംഗലാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: അമ്മ, പപ്പ, ഞാന്, എന്റെ അനിയത്തി.
1: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു. അനിയത്തേക്ക് എന്താ ചെയ്യുന്നത്?
2: അനിയത്തി സ്കൂളില മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു.
1: മൂന്നിൽ പഠിക്കുകയാണ്. ചേട്ടൻ ഇപ്പൊ എന്താ ചെയ്യുന്നത്?
2: ഞാൻ ഒമ്പതില്.
1: ഒമ്പതിൽ പഠിക്കുകയാണ്. എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ?
2: നന്നായിട്ട്
1: പോകുന്നുണ്ട്. ഇപ്പം എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ? ഓണപരീക്ഷ
2: കഴിഞ്ഞു.
1: മാർക്കൊക്കെ എങ്ങനെയുണ്ട്?
2: നല്ലതാ.
1: നല്ല മാർക്കാണ്. സത്യം പറ കള്ളം പറയാൻ
2: നല്ല മാർക്ക.
1: നല്ല മാർക്കാണ്. ഓക്കെ, അപ്പോൾ എന്താ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം? എന്താ എന്താവാൻ ആഗ്രഹം? അംബിഷൻ എന്താ?
2: ഒരു ബാങ്ക് മാനേജർ ആവണം.
1: ഓ, ബാങ്ക് മാനേജർ ആവണം. ഭയങ്കര ഈ കാശൊക്കെ വെച്ചുള്ള കളികളൊക്കെ ആയതുകൊണ്ടാണോ ഈ ബാങ്ക് മാനേജർ ആവണം ആഗ്രഹം?
2: അല്ല,
1: പിന്നെ
2: ഒരു വീട് വെക്കണമെന്നുണ്ട്.
1: അതുകൊണ്ട്
2: ജോലി തിരഞ്ഞെടുത്തത്.
1: ഓക്കെ, ബാങ്ക് മാനേജർ ആയി കഴിഞ്ഞാൽ മാത്രമേ വീട് വെക്കാൻ പറ്റത്തുള്ളോ?
2: അല്ല,
1: പക്ഷെ ആഗ്രഹം ബാങ്ക് മാനേജർ ആവാൻ അല്ലേ? ഓക്കെ, അപ്പം എന്താണ് കൊമേഴ്സ് ഒക്കെ എടുത്ത് ഹാപ്പി ആയിട്ട് പഠിച്ച് മുൻപോട്ട് പോകട്ടോ. പഠിക്കാൻ എങ്ങനെയാ? ഓക്കെ ആണോ? പഠിക്കും. ഓക്കെ, അപ്പൊ മുൻപോട്ട് നന്നായിട്ട് പഠിക്കണം കേട്ടോ. ശരി, ആഗ്രഹം ചുമ്മാ മനസ്സിൽ കൊണ്ട് വെച്ചാൽ പോരാ, അതിനുവേണ്ടി പ്രയത്നിക്കുക, വർക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, എന്നെ പരിചയപ്പെടുന്നതിന് സന്തോഷം.
2: താങ്ക്
1: യു. ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് പേര് ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. നീ ഇപ്പൊ പരിചയപ്പെട്ടത് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയായ പ്രശാന്തിനെയാണ് കേട്ടോ. അപ്പൊ പ്രശാന്തിന് നമ്മുടെ ഒരു ബാങ്ക് മാനേജറൊക്കെ അവൻ ആഗ്രഹമുണ്ട്. അപ്പൊ എന്തായാലും ആഗ്രഹത്തിന് ഒരു ബസ് വിഷയൊക്കെ കൊടുത്ത് നമ്മളിങ്ങനെ ഇനിയും ഒരുപാട് ഒരുപാട് നല്ല മനുഷ്യരിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പൊ എന്തായാലും ആരും ഇങ്ങനെ പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1T with me RJ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: വിലക്കുറവിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ ലാപ്ടോപ്പുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
1: ഓക്സിജൻ
2: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
3: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
4: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
5: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
6: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
7: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
8: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ സമയത്താണ് നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് തൊട്ടടുത്ത് ചേട്ടനുണ്ട്. ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാണ്?
1: ശ്രീകുമാർ.
0: ശ്രീകുമാർ ഏട്ടാ വീട് അടുത്തന്നെയാണോ?
1: ഭഗവതി നട തിരുവനന്തപുരം.
0: ത്രിവാൻഡ്രം സ്വദേശിയാണ്. ഇവിടെ അമ്പലത്തിൽ തന്നെയാണ്?
1: അമ്പലത്തിൽ.
0: ഓക്കെ ശരി. അപ്പൊ എങ്ങനെയുണ്ട് തിരുവനന്തപുരം ഒക്കെ?
1: തിരുവനന്തപുരം.
0: ഓക്കെ, ത്രിവാൻഡ്രത്തെ എവിടെയാണ് വീട്?
1: ഭഗവതി നട. ഭഗവതി നട.
0: ഭഗവതി നട എവിടെയാ?
1: ബാലരാമപുരത്തിനടുത്ത്.
0: ബാലരാമപുരത്തിനടുത്താണ്. ഓക്കെ. ഈ ബാലരാമപുരം എന്ന് പറയുമ്പോൾ ഒരു വലിയ പ്രശസ്തിയുള്ള നാടാണ്. അതായത് നമ്മുടെ കൈത്തറി, ബാലരാമപുരം കൈത്തറിയൊക്കെ അല്ലേ? കസവ വസ്ത്രങ്ങൾ അല്ലേ?
1: കൈത്തറി വസ്ത്രങ്ങളൊക്കെ അവിടെയാണ് ഉള്ളത്.
0: ഓക്കെ ശരി. അപ്പൊ ഓക്കെ, അപ്പൊ വീട്ടിലാരെങ്കിലും?
1: വീട്ടില് ഭാര്യയും രണ്ടു മക്കളും, പിന്നെ ഭാര്യയുടെ അമ്മ, അച്ഛൻ,
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകും.
1: ഹാപ്പി ആയിട്ട് പോകും.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: ഒരാള് പ്ലസ് വണ് ഒരാൾ ഒമ്പതാം ക്ലാസ്.
0: ഓക്കെ, എങ്ങനെ പോകുന്നു മക്കളുടെ പഠിത്തമൊക്കെ?
1: കുഴപ്പമില്ല.
0: അപ്പൊ എന്താ ചേട്ടാ ചെയ്യുന്നത്?
1: മേശിരിപ്പണി.
0: മേശിരിപ്പണിയാണ്. എങ്ങനെയുണ്ട്? ജോലിയൊക്കെ ഉണ്ട്? ഇപ്പൊ
1: ജോലിയുണ്ട്.
0: അവിടെ കൺസ്ട്രക്ഷൻ ഒക്കെ ഉണ്ടോ?
1: കൺസ്ട്രക്ഷൻ പണിയുണ്ട്.
0: ഓക്കെ. അപ്പോഴേ ഈ തിരുവനന്തപുരത്തെ പറ്റി എന്താ അഭിപ്രായം ചേട്ടന്?
1: തിരുവനന്തപുരത്തെ പ്രത്യേകിച്ച് വേറെ അഭിപ്രായം ഇല്ല. നല്ല അഭിപ്രായമാണ്. നല്ല നാട്ടുകാരാണ്.
0: എനിക്ക് തോന്നുന്നു നമ്മുടെ ട്രിവാൻഡ്രം കൊല്ലംകാരൊരു പ്രത്യേക ആത്മബന്ധമുണ്ട്. നമ്മൾ ഏകദേശം ഒരു ഏകദേശം നമ്മുടെ കൾച്ചറൊക്കെ ആയിക്കോട്ടെ, നമ്മുടെ ജീവിതശൈലിയൊക്കെ ഏകദേശം ഒരുപോലെ തന്നെ അല്ലേ? അപ്പൊ അമ്പലത്തിൽ ദർശനം കഴിഞ്ഞോ?
1: ദർശനം കഴിഞ്ഞു.
0: അപ്പൊ ഇത് തിരിച്ചു പോവാണ്?
1: തിരിച്ചു പോവുകയാണ്.
0: ഓക്കെ ശരി. അപ്പൊ എന്തായാലും ഇന്ന് പരിചയപ്പെടുന്നതിൽ സന്തോഷം കേട്ടോ. ഓക്കെ. അപ്പം നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെടുന്നത് ട്രിവാൻഡ്രം സ്വദേശിയായ ശ്രീകുമാർ ചേട്ടനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. So keep on listening Astraya FM 90 നാടിനൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, ഈ ഓണത്തിൽ

0: വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്നവീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
3: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു AC വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. September 4 മുതൽ 10 വരെ AC കൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്ന് വാങ്ങാം.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: ഓർത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ വാഷിംഗ് മെഷീനുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
3: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
1: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈഡ്ലി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈഡ്ലി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈഡ്ലി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.

0: സങ്കല്പം.
1: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
2: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്തിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
3: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ Srishant Onastraya FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സമയത്ത് നമ്മൾ അങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിൽ എത്തിയുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
1: എന്റെ പേര് സജു ആണ്.
0: സജു, സജു ചേട്ടാ വീട് അടുത്ത് തന്നെയാണോ?
1: വീട് ബാലരാമപുരം മുച്ചക്കള
0: ട്രിവാൻഡ്രമാണ്.
1: ട്രിവാൻഡ്രമാണ്.
0: തലസ്ഥാന നഗരിന്ന് വരികയാണ്. ഇവിടെ എന്താ പരിപാടി? അപ്പൊ അമ്പലത്തിൽ വന്നെയാണ്?
1: ഗുരുവായൂർ പോയിട്ട് വന്നതാണ്.
0: ഗുരുവായൂർ പോയിട്ട് വരും?
1: ഞാൻ ഈ വണ്ടിയുടെ ഡ്രൈവറാണ്.
0: ഓ, ഡ്രൈവറാണ് അല്ലേ, ശരി. അപ്പൊ എങ്ങനെയാണ് യാത്രയൊക്കെ?
1: യാത്രയൊക്കെ അങ്ങോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മള് ആലപ്പുഴ വഴിയാണ് പോയത്. അപ്പൊ ഹൈവേ പണി കിടക്കുന്നു, അങ്ങോട്ട് ഭയങ്കര റിസ്ക്, വണ്ടി ഓടിക്കാൻ പാട്. അങ്ങനെ ഏകദേശം 12-13 മണിക്കൂർ വരെ എടുത്ത് അവിടെ എത്താം.
0: കുറച്ച് കൺസ്ട്രക്ഷൻ കുറച്ച് സീനായി അല്ലേ?
1: ഒരുപാട് ബുദ്ധിമുട്ട്. പിന്നെ പല സ്ഥലങ്ങളിലും ബോർഡുകളില്ല, കൃത്യ സ്ഥലങ്ങളിലും. ഇന്ന സ്ഥലത്ത് തിരിയണമെന്നതോ ഒരു സിഗ്നൽ ബോർഡ് വെച്ചിട്ടുണ്ട്, അഥവാ അവിടെ ഇവിടെ കുറെ സിഗ്നൽ ബോർഡ് വെച്ചിട്ടുണ്ട്. അത് ദൂരെ നോക്കി കാണാൻ പറ്റില്ല, അടുത്ത് കയ്യിലും കാണാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് ചെറുതായിട്ട് വെള്ള ബോർഡിൽ ചെറിയ ഒരു ഇങ്ങനെ ഇട്ട്, അത് നമുക്ക് അടുത്ത് കയ്യിലും ദീർഘദൂരം പറഞ്ഞ ഡ്രൈവർമാർക്ക് അത് ശ്രദ്ധിക്കാൻ പറ്റില്ല.
0: ഓക്കെ, മനസ്സിലായപ്പോ
1: നമ്മൾ ആ കട്ടിംഗ് ഒക്കെ മാറി പോകേണ്ടി വരും.
0: അങ്ങനെ യാത്ര കുറച്ച് ദീർഘമായി. ഓക്കെ, ശരി ശരി.
1: തിരിച്ച് നമ്മൾ വന്നത് കോട്ടയം വഴിയാണ്. കോട്ടയം വഴി വന്നപ്പം ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇവിടെ കൊട്ടാരക്കര അമ്പലത്തിന്റെ അടുത്തെത്തി.
0: ഓക്കെ, ശരി. അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടിലെ രണ്ട് ആൺകുട്ടികളും വൈഫ് അമ്മ.
0: ഓക്കെ, മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: ഒരാൾ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാൾ 3-ാം ക്ലാസ്.
0: ഓക്കെ, ശരി. അപ്പോഴേ ഈ ഡ്രൈവിംഗ് ഫീൽഡ് ഇറങ്ങിയത് എത്ര നാളായി?
1: ഞാൻ 2000-ൽ ഇറങ്ങിയതാണ്.
0: 2000-ൽ ഇറങ്ങിയതാണ്. 26 വർഷമാണ്?
1: അതെ, 26 വർഷമായി.
0: ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് ഈ ഡ്രൈവിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്?
1: ഞാൻ ചെറുതില് ഓട്ടമാണ് ആദ്യം. ഓ, അതൊരു ഡ്രൈവിംഗ്, ഒരു കരം. എനിക്ക് യാത്രകളിൽ കൂടുതലാണ് ഒരു കരമായിരുന്നു. ഈ ബസ്സിൽ കയറി യാത്ര ചെയ്യുക, അതൊക്കെ രീതിയായിരുന്നു. പ്രകൃതി കൂലിപ്പണിയായിരുന്നു. പിന്നെ അങ്ങനെ ഓട്ടോ ഓടിച്ച് അങ്ങനെ കുറച്ച് കാലം, ഒരു 3 വർഷം വരെ ഓട്ടോ ഓടി. ഓട്ടോ ഓടി കഴിഞ്ഞ ശേഷം പിന്നെ പടിപടിയായിട്ട് ടാക്സി, കാറായി, പിന്നെ അങ്ങനെ
0: ബസ് നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും ദൂരെ യാത്ര പോയി എവിടെയാണ്?
1: ഏറ്റവും കൂടുതൽ ബസ്സും കൊണ്ടുപോയത് മൂകാംബിക. കഴിഞ്ഞ 4 ദിവസമായിട്ട് പോയിട്ട്.
0: 4 ദിവസമായിട്ട്
1: പോയിട്ട്
0: കുടജാത്രയൊക്കെ പോയി.
1: കുടജാത്ര പോയില്ല, ഞാൻ ബസ്സും കൊണ്ട് മൂകാംബി വരെ പോയുള്ളൂ. പിന്നെ അവിടെ നിന്ന് അവര് ജീപ്പിലൊക്കെ പോയി.
0: ജീപ്പിൽ
1: പോലെ?
0: ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ആഗ്രഹിച്ച എല്ലാ യാത്രകളും ചെയ്യാൻ സാധിക്കട്ടെ. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. നമ്മുടെ ട്രിവാൻഡ്രം സ്വദേശിയായ സജി ചേട്ടനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്തായാലും ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90.

0: ഒപ്പം
1: തിരക്കിൽപ്പെട്ട് ഓണം ഓഫറുകൾ മിസ്സായവരുണ്ടോ? എങ്കിൽ ഇതാണ് ലാസ്റ്റ് ചാൻസ്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ ഡിജിറ്റൽ ഇലക്ട്രോണിക് ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ വാങ്ങാം. അടുത്തുള്ള ഓക്സിജൻ ഷോറൂം സന്ദർശിക്കൂ.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
6: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: കണക്ക് പണ്ണേണ്ട.
1: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: BDC-ക്കൊപ്പം ഹെൽത്തി ഓണം. CBC, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40-ൽ പരം പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700.
6: വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര.
7: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
8: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
7: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
8: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171. 7171.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
3: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ് കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം കൊട്ടാരക്കര. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: ഹലോ, നമസ്കാരം, ഇതാരാണ്?
6: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന പ്രസാദ.
5: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേയിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
6: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
5: ആയിരം പറ മുത്തുണ്ടേ.
7: അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരം പറ
8: പോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ എഫ് എം 90.
9: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് September 4 to 10 വരെ ലാപ്ടോപ്പുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
3: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
4: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
5: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
4: സ്വയംവര സെയിൽസ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.
6: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
7: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി. ദി ടൈം ഈസ് 12 ഒ ക്ലോക്ക്.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്. ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, കൃത്യം 2 മിനിറ്റ് ആയിരിക്കുകയാണ്. സോ ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ പ്ലേ ചെയ്ത് തരാൻ ഞാനിതാ ഇവിടെ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദ നമ്പർ 0474291900 0474291900. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9524909090 9562649090. അതുപോലെ തന്നെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ സാറ്റർഡേ അനൗൺസ് ചെയ്യും. അതായത് നാളത്തെ ദിവസം നമ്മൾ ആ വിന്നറിനെ അനൗൺസ് ചെയ്യുമല്ലോ. ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. സോ കണ്ടിന്യൂസ് ആയിട്ട് ഫേവറേറ്റ്

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: തിരക്കിൽപ്പെട്ട് ഓണം ഓഫറുകൾ മിസ്സായവരുണ്ടോ? എങ്കിൽ ഇതാണ് ലാസ്റ്റ് ചാൻസ്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ ഡിജിറ്റൽ ഇലക്ട്രോണിക് ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ വാങ്ങാം. അടുത്തുള്ള ഓക്സിജൻ ഷോറൂം സന്ദർശിക്കൂ. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
5: പക്ഷേ ക്വാളിറ്റി നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
8: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
7: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: Tere Pardon's Gold and Diamonds, Manufacturers and Wholesalers. നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
2: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്യന്റെ ഒ പി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
3: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല. ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
4: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
3: ഒള്ളാ അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
4: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും ഒട്ടാരക്കര നമ്പർ വൺ സ്ഥാപനം.
3: ആളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
4: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
3: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
4: അയ്യോ, അത് ശരിയാ.
3: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്.
5: അതേ വിലക്കുറവിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ വാഷിംഗ് മെഷീനുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
6: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
7: യാസിൻ കഫേ ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
8: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, RJ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞു, കൃത്യം 17 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോ നമുക്ക് ഒരു ലിസണർ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫേവറേറ്റ് പാട്ടുകൾ ചോദിക്കാനായിട്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം, ആരാ സംസാരിക്കുന്നേ? അല്ലമീൻ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണ്. ഭക്ഷണം ഒക്കെ കഴിച്ചോ? അപ്പൊ അല്ലമീൻ, ആ റേഡിയോയുടെ വോളിയൂം ഒന്ന് കുറയ്ക്കാമോ? കുറച്ചു. ഓക്കെ, അപ്പൊ ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് ഇരിക്കല്ലേ? അതെ, സുൽത്താനത്തെയാണ്. സുഖായിട്ട് പോണു. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് അല്ലമീൻ കേക്കേണ്ടേ?
9: തുറന്നോലെ അത്ര മുല്ല പൂ പോലെ കൽവി.

0: ഹാരിപ്പാട്ട്.
1: ഈ ഒരു പാട്ടാണ് വേണ്ടത്. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ?
0: ഡെഡിക്കേഷൻ സുൽത്താനയിത്ത.
1: ഓക്കെ, എനിക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ ഇന്നത്തെ പാട്ടിന്റെ ഡെഡിക്കേഷൻ. ഓക്കെ, അപ്പൊ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് എന്തായാലും അലമീനു വേണ്ടിയിട്ട് പ്ലേ ചെയ്ത് തരുന്ന കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു. ഇനിയും വിളിക്കണം കേട്ടോ, ഇനിയും വിളിക്കണം. അപ്പൊ ശരി, താങ്ക് യു അലമീൻ, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് അലമീനാണ്. അലമീൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ഏഴാം ബഹറിന്റെ എന്ന പാട്ടാണ്. ഈ ഒരു പാട്ട് അത്യാവശ്യം നല്ലൊരു കുറേ കാലങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ ഒരു പാട്ടാണ്. നമ്മുടെ ദൈവനാമത്തിൽ എന്ന സിനിമയിൽ കൈതപ്രം സാർ വരികൾ എഴുതി, മഞ്ചരി പാടി, കൈതപ്രം വിശ്വനാഥ് സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു പാട്ടാണ് നമ്മുടെ എന്തായാലും അല്ലമീൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അല്ലമീന് വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നമുക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജി ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് ആശ്രിയ, ഞാൻ രാജി, പനവേലി കണ്ണംകോട് നിന്ന് ആശ്രിയ ടീമിലെ എല്ലാവർക്കും ഞങ്ങളുടെ അന്വേഷണം പറയണേ. ഇന്ന് എനിക്ക് ജാനകി അമ്മയുടെ ഒരു പാട്ട് വെച്ച് തരണേ എന്ന് പറഞ്ഞാണ് രാജി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഏത് പാട്ട് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, ജാനകി അമ്മയുടെ ഒരു പാട്ട് കിട്ടിയാൽ മതി കേട്ടോ. അപ്പം എന്തായാലും രാജി ചേച്ചിക്ക് വേണ്ടിയിട്ട് ജാനകി അമ്മയുടെ വളരെ നമുക്ക് എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് ഓല തുമ്പത്ത് എന്ന പാട്ട്. പപ്പയുടെ സ്വന്തം അപ്പോസ് എന്ന സിനിമയിൽ ജാനകി അമ്മ പാടി, ബിച്ചു തിരുമല സാർ വരികൾ എഴുതി, ഇളയരാജ സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു പാട്ടാണല്ലേ. അപ്പം ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474-291-90-0974-219-1909. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490-90-952-6649-090.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ടി വി വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട്. September 4 to 10 ടിവികൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
5: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
5: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിൽ ഉള്ളപ്പോൾ.
6: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
7: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Stand-ine Sameepam Pulaman Kottarakara.
3: ഓണത്തിന്റെ അതേ വില കുറവിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് September 4 to 10 വരെ ലാപ്ടോപ്പുകൾ ഓണത്തിന്റെ അതേ വില കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
5: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വില കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
8: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
9: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. അപ്പൊ നമ്മളോട് ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
10: ഹലോ
9: ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ? ഷീബ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോവാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? മോൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? വല്യ മോനാണല്ലേ. ഓക്കെ, അപ്പൊ എല്ലാരും വീട്ടിലുണ്ടോ ഇപ്പോ? അമ്മയുണ്ടല്ലേ. അമ്മയോടൊക്കെ വിശേഷം അന്വേഷിച്ചു എന്ന് പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ ഷീബ ചേച്ചിക്ക് ഏത് പാട്ടാ കേക്കണ്ടേ? പാട്ട് പാടുവോ? വയ്യ, പക്ഷെ നമ്മള് കേക്കും. അപ്പൊ എന്തായാലും ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷൻ മറ്റോ ഉണ്ടോ?
10: പാട്ട് കേക്കും എല്ലാവർക്കും.
9: ഓക്കെ,
10: കുഞ്ഞുങ്ങളില്ലേ?
9: ഓ,
10: അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക്.
9: ഓക്കെ,
10: പിന്നെ ആശ്രയ ഫാമിലി എല്ലാവർക്കും, എന്റെ മക്കൾക്കും, കുഞ്ഞു മക്കൾക്കും. എനിക്കൊരു മോളുണ്ടേ.
9: ആ, മോളും ഉണ്ടല്ലേ?
10: രണ്ട് മക്കളുണ്ട്.
9: അതെല്ലേ?
10: അങ്ങനെ അവർക്ക്.
9: ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് എന്തായാലും ഈ പാട്ട് പ്ലേ ചെയ്ത് തരാം കേട്ടോ. എന്താണ് അനുഷ ചേച്ചിയോ? അനുഷ ചേച്ചിക്ക് പനി കുറവുണ്ടോന്ന് വെച്ചാ പനി ഇപ്പോഴും ചെറുതായിട്ടുണ്ട്, എങ്കിലും പഴയതിൽ വെച്ചിട്ട് കുറവാണ്. ഓക്കെ, അപ്പൊ ചേച്ചിയുടെ അന്വേഷണം പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് ഷീബ ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന സിനിമയിലെ കാറ്റി നീ വീശരുത് ഇപ്പോൾ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മുടെ എല്ലാം എല്ലാമായി ചിത്രാമ്മ പാടി ആൻഡ് തിരുനല്ലൂർ കരുണാകരൻ സർ വരികൾ എഴുതി, MG രാധാകൃഷ്ണൻ സർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണ്. കുറച്ച് വർഷങ്ങൾ മുൻപ് റിലീസായതാണെങ്കിലും സ്റ്റിൽ ഇപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകളിലെ ഒന്നായിട്ടുള്ളൊരു പാട്ടാണ് കാറ്റിയെ നീ വീശരുത് ഇപ്പോൾ എന്ന പാട്ട്. ആൻഡ് ചേച്ചി പ്രത്യേകം എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ആശ്രയ ഫാമിലിയിലുള്ള എല്ലാവർക്കും, ആൻഡ് ചേച്ചിയുടെ മക്കൾക്കും, ആൻഡ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ആൻഡ് ശാന്ത ചേച്ചിയുടെ അംഗനവാടിയിലെ കുഞ്ഞുങ്ങൾക്കും, അങ്ങനെ ഒരുപാട് ആളുകൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഷീബ ചേച്ചി ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് ചേച്ചിക്ക് വേണ്ടിയിട്ടും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും ഡെഡിക്കേറ്റ് ചെയ്തോണ്ട് ഈ ഒരു പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സുശീല ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഗുഡ് ആഫ്റ്റർനൂൺ ആസ്ട്രിയ ആൻഡ് സുൽത്താന, ഇന്ന് ഞങ്ങളുടെ മോളുടെ ബർത്ത്ഡേ ആണ്. ഇന്ന് എൻ്റെ മോൾക്ക് വേണ്ടി ഒരു പാട്ട് വെച്ച് തരണേ, കമ്മാര സംഭവം എന്ന സിനിമയിലെ കണ്ണനെ കരുമുകിൽ അമ്പരലിനെ എന്ന പാട്ടാണ് വേണ്ടത് എന്ന് പറഞ്ഞാണ് സുശീല ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ സുശീല ചേച്ചിയുടെ മക്കൾക്ക് ആസ്ട്രിയ FM 90 പേരിലും എന്റെ പേരിലും ചേച്ചിയുടെ പേരിലും നല്ലൊരു പിറന്നാൾ ആശംസകൾ അറിയിക്കാൻ, ഒരുപാട് വർഷം മുന്നോട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുവാൻ സാധിക്കട്ടെ. ഞാൻ ചേച്ചി എന്തായാലും ചോദിച്ചിരിക്കുന്ന പാട്ട് ഉറപ്പായിട്ടും ചേച്ചിയുടെ മകൾക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് കമ്മാര സംഭവം എന്ന സിനിമയിലെ ഞാനോ രാവോ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ ഗോപി സുന്ദർ സർ മ്യൂസിക് കമ്പോസ് ചെയ്തു, ആൻഡ് റഫീഖ് അഹമ്മദ് സർ വരികൾ എഴുതി, ഹരിചരൺ ആൻഡ് ദിവ്യ എന്നിവർ ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു ഫീൽ ഫീൽ ഗുഡ് പാട്ടാണെന്നല്ലേ നമ്മളെല്ലാം എല്ലാമായി ദിലീപ് ഏട്ടന്റെ സിനിമയിലെ പാട്ടാണ്. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും വിളിക്കാം. ടു ദ നമ്പർ 0474291090 0974219909. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490905266409090. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, റെഡിയായില്ലേ?
2: എങ്ങോട്ടാ?
1: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
2: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
1: എന്ത് പറ്റി?
3: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV കൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
4: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
5: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
6: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
7: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
8: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
9: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
10: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
11: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: പോഷകാഹാര വാരാചരണത്തോടനുബന്ധിച്ച് നീലേശ്വരം താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധനും പയ്യന്നൂർ IMA പ്രസിഡന്റ്, പരിയാരം IAP വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിക്കുകയും ചെയ്യുന്ന ഡോക്ടർ ടി രഞ്ജിത്കുമാറുമായുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിക്ഷേപണം വിജയകരം. അഭിനന്ദനങ്ങൾ അറിയിച്ച് രാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാലയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. യൂണിവേഴ്സിറ്റി ടെക് ഇന്നൊവേഷൻ ഫോറം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖർ ആശംസകൾ നേർന്നു. രാജ്യത്തെ പ്രമുഖ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഭക്തജനത്തിരക്ക്. രാജ്യത്തെ തുറമുഖങ്ങൾ ഹരിത ഇന്ധനങ്ങൾക്കായി സജ്ജമാകേണ്ടതുണ്ടെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ ഫോറത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും നിരവധി പ്രതിനിധികൾ പങ്കെടുക്കുന്നു. കേരള ക്രിക്കറ്റ് ലീഗ് 3 സീസണിന്റെ സെമിഫൈനൽ മത്സരങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിക്ഷേപണം വിജയകരം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് പുലർച്ചെ 2:55 GSLV F-17 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ഒരു റിപ്പോർട്ട്.
2: അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഈ ഉപഗ്രഹം ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യ ഇമേജിംഗ് ഉപഗ്രഹമാണ്. ഭൌമനിരീക്ഷണം ശക്തമാക്കുന്നതിനും തത്സമയ ചിത്രങ്ങൾ നൽകുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ ഉപഗ്രഹം കൃഷി, പ്രകൃതി വിഭവ നിരീക്ഷണം എന്നിവയ്ക്ക് ഏറെ സഹായകരമാകും. ദുരന്ത സമയത്ത് സമയബന്ധിതമായ വിവരങ്ങൾ നൽകാനും അടിയന്തര സാഹചര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും ഉപഗ്രഹം ഫലപ്രദമാകും. ഈ ദൌത്യം ഇന്ത്യയുടെ ഭൌമനിരീക്ഷണ ശേഷി കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ഭൌമനിരീക്ഷണ സേവനങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും ISRO ചെയർമാൻ V.നാരായണൻ പറഞ്ഞു. തദ്ദേശീയ സാങ്കേതിക വിദ്യയിലുള്ള ഇന്ത്യയുടെ വളർച്ചയാണ് ഈ ദൌത്യം പ്രകടമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായ വിക്ഷേപണത്തിൽ അഭിനന്ദനങ്ങൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ ചരിത്ര വിജയം ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയുടെ മികവിന്റെയും നവീകരണത്തിന്റെയും വർദ്ധിച്ചുവരുന്ന ശേഷിയുടെയും പ്രതിഫലനമാണെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ പറഞ്ഞു. വിക്ഷേപണ വിജയത്തിൽ രാജ്യരക്ഷാമന്ത്രിയും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രിയും അഭിനന്ദനങ്ങൾ അറിയിച്ചു. EOS-05 ഇന്ത്യയുടെ ഭൌമനിരീക്ഷണ ശേഷികളെ ശക്തിപ്പെടുത്തുകയും രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതികളുടെ വളർച്ചയെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. ഈ നേട്ടം ആഗോള ബഹിരാകാശ ശക്തിയെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുന്നുവെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്രസിംഗ് അഭിപ്രായപ്പെട്ടു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാലയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. സർവകലാശാലയുടെ ഗവേഷണം, നവീകരണം, സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുന്നതിലെ നിർണായക ചുവടുവയ്പായ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ടെക് ഇന്നൊവേഷൻ ഫോറവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിൽ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനായി ഇന്ത്യ 2 വിമാനങ്ങളിൽ കൂടി സഹായ സാമഗ്രികൾ അയച്ചു. 21.5 ടൺ മാനുഷിക സഹായ സാമഗ്രികളുമായി എത്തിയ 2 വിമാനങ്ങൾ കാഠ്മണ്ഡുവിൽ ഇറങ്ങിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 2026 വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനായി 31 സംയുക്ത പാർലമെന്ററി സമിതിക്ക് രൂപം നൽകി കേന്ദ്ര സർക്കാർ. FCRI ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനുള്ള സംയുക്ത പാനലിന് ലോക്സഭാ MP സഞ്ജയ് ജയ്സ്വാൾ നേതൃത്വം നൽകും. ലോക്സഭയിൽ നിന്ന് ഭർതൃഹരി മക്താബ്, തേജസ്വി സൂര്യ, നിഷികാന്ത് ദുബെ, എ രാജ, സുപ്രിയ സുലെ എന്നിവരും ഉൾപ്പെടുന്നു. രാജ്യസഭയിൽ നിന്ന് ഹർഷവർദ്ധൻ ശൃംഗ്ല, സഞ്ജീവ്കുമാർ ഝാ, പ്രഫുൽ പട്ടേൽ, മേനക ഗുരുസ്വാമി എന്നിവരെ സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ ഫോറത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. സുപ്രീംകോടതിയുടെ ആതിഥേയത്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള ചീഫ് ജസ്റ്റിസുമാരും പ്രതിനിധികളും പങ്കെടുക്കുന്നു. നീതിന്യായ വിതരണം, അന്താരാഷ്ട്ര തർക്ക പരിഹാരം, സാങ്കേതികവിദ്യ, സുസ്ഥിര വികസനം എന്നീ വിഷയങ്ങളിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ചർച്ചകൾ നടത്താനും ഈ ഫോറം വേദിയാകും. ഹരിത ഷിപ്പിംഗ് എന്നത് ഒരു തിരഞ്ഞെടുപ്പല്ല, മറിച്ച് അനിവാര്യതയാണെന്ന് കേന്ദ്ര തുറമുഖ കപ്പൽ ഗതാഗത ജലപാത മന്ത്രി സർബാനന്ദ സോനോവാൾ. ഗുരുഗ്രാമിലെ ദ എനർജി ആന്റ് റിസോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാമ്പസ് സന്ദർശിച്ച് ഹരിത ഷിപ്പിംഗ് സംരംഭങ്ങൾ വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ തുറമുഖങ്ങൾ ഹരിത ഇന്ധനങ്ങൾക്കായി സജ്ജമാകേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാർ, തുറമുഖങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയുടെ പങ്കാളിത്തത്തിലൂടെ രാജ്യത്തെ ഹരിത ഷിപ്പിംഗിൽ ആഗോളതലത്തിൽ മുൻനിരയിലെത്തിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. രാജ്യമാകെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ആഘോഷങ്ങളിലാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങളുടെ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഉത്തർപ്രദേശിലെ മധുരയിലും വൃന്ദാവനത്തിലും തിരക്ക് കണക്കിലെടുത്ത് വ്യാപകമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജന്മാഷ്ടമി ദിനത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ആശംസകൾ നേർന്നു. ഭഗവാൻ കൃഷ്ണന്റെ ജീവിതവും ഉപദേശങ്ങളും ഭാരതത്തിന്റെ സാംസ്കാരിക ദർശനങ്ങൾക്ക് പുതുജീവൻ നൽകുന്നതാണെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്ദേശങ്ങൾ നിസ്വാർത്ഥ പ്രവർത്തനത്തിനായി എല്ലാവരെയും പ്രചോദിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. അഷ്ടമിരോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ നിരവധി ഭക്തരാണ് ദർശനത്തിനെത്തുന്നത്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഇന്ന് പ്രത്യേക പൂജകൾ നടന്നു. ദർശനത്തിനായി ഭക്തർക്ക് പ്രത്യേക സൌകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റെജു കോലിയക്കോട്.
4: ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ മുതൽ പ്രത്യേക പൂജകൾ നടന്നു. വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. രാവിലെ പ്രത്യേക ദർശനം ഒരുക്കിയിരുന്നു. പുലർച്ചെ 3:30 ആരംഭിച്ച ദർശനം ഉച്ചയ്ക്ക് 12:15 വരെ തുടർന്നു. ഇന്ന് വൈകുന്നേരവും പ്രത്യേക ദർശന സമയം ക്രമീകരിച്ചിട്ടുണ്ട്. 4:30 മുതൽ 5:30 വരെയും 6:45 മുതൽ 7:20 വരെയുള്ള സമയവും അനുവദിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ അത്താഴശീവേലിക്ക് ശേഷവും ഭക്തർക്ക് ദർശനത്തിന് അവസരമുണ്ടായിരിക്കും.
1: ശോഭായാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 7 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമിരോഹിണി വള്ളസദ്യ ഇന്ന് നടക്കും. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ജന്മാഷ്ടമി ദിനത്തിൽ കണ്ണൂർ ജില്ലയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ രാവിലെ മുതൽ വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
5: തളിപ്പറമ്പ്, തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം, തലശ്ശേരി തലായി ബാലഗോപാലക്ഷേത്രം, കണ്ണൂർ ശ്രീകൃഷ്ണൻ കോവിൽ, എടക്കാട് മഹാവിഷ്ണു ക്ഷേത്രം, കല്യാശ്ശേരി കണ്ടൻതാളി ശ്രീകൃഷ്ണ ക്ഷേത്രം തുടങ്ങി പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലെല്ലാം അതിരാവിലെ മുതൽ ഭക്തജനങ്ങൾ എത്തിത്തുടങ്ങിയിരുന്നു. ബാലഗോകുലത്തിന് നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിൽ 500 പരം ശോഭായാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വൈകിട്ട് കണ്ണൂർ നഗരത്തിലെ വിളക്കുന്നറയിൽ നിന്ന് 100 ബാലികാ ബാലന്മാർ അണിനിരക്കുന്ന ശോഭായാത്രയും ഉണ്ടാവും.
1: ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ ഭക്തജന തിരക്ക്. അഷ്ടമിരോഹിണി ഉത്സവത്തോടനുബന്ധിച്ച് കണ്ണനെ തൊഴുതു വണങ്ങാൻ 10,000 തീർത്ഥാടകരാണ് പുലർച്ചെ മുതൽ ഗുരുവായൂർ സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നത്. വിയറ്റ്നാമിലെ ദാനാങ്ങിൽ നടക്കുന്ന പിക്കിൾ ബോൾ ലോകകപ്പിലെ ടീം ഇനത്തിന്റെ ആദ്യ ദിനം പൂർണ്ണ ആധിപത്യം പുലർത്തി ഇന്ത്യ. കരുത്തരായ ആണ്ടവരുടെ എണ്ണം 1282 ഉയർന്നു. 5,000 ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ചിത്വാൻ പ്രദേശത്തു നിന്നാണ്. 355 മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. ഈ മഹാദുരന്തത്തിനു പിന്നിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സ്വാധീനം അന്താരാഷ്ട്ര സമൂഹത്തിനു മുമ്പിൽ ശക്തമായി ഉന്നയിക്കേണ്ടതുണ്ടെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ പറഞ്ഞു. കേരള ക്രിക്കറ്റ് ലീഗ് 3 സീസണിന്റെ സെമിഫൈനൽ മത്സരങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. ആദ്യ സെമി ഉച്ചയ്ക്ക് 2:30 രണ്ടാം സെമി രാത്രി 7 നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിക്ഷേപണം വിജയകരം. അഭിനന്ദനങ്ങൾ അറിയിച്ച് രാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാലയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. യൂണിവേഴ്സിറ്റി ടെക് ഇന്നൊവേഷൻ ഫോറം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖർ ആശംസകൾ നേർന്നു. രാജ്യത്തെ പ്രമുഖ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഭക്തജന തിരക്ക്. രാജ്യത്തെ തുറമുഖങ്ങൾ ഹരിത ഇന്ധനങ്ങൾക്കായി സജ്ജമാകേണ്ടതുണ്ടെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ ഫോറത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും നിരവധി പ്രതിനിധികൾ പങ്കെടുക്കുന്നു. കേരള ക്രിക്കറ്റ് ലീഗ് 3 സീസണിന്റെ സെമിഫൈനൽ മത്സരങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത്. വാർത്തകൾ കഴിഞ്ഞു.
6: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിഡ് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു 2 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ പ്ലേ ചെയ്തു തരാനായിട്ട് ഞാനിതാ ഇവിടെ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0474291900. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490900. 9526690900. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ സാറ്റർഡേ, അതായത് നാളത്തെ ദിവസം നമ്മൾ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ JM ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ കണ്ടിന്യൂസ് ആയിട്ട് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് ആണ് നമുക്ക് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് കെസിയ ആണ്. കെസിയ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രിയ ചേച്ചി, എൻ്റെ നെയിം കെസിയ. ഈ ശിശിരകാലം ജേക്കബിൻ്റെ സ്വർഗരാജ്യം മൂവിയിലെ സോങ് എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചാണ് നമുക്ക് കെസിയെക്കുട്ടി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കെസിയെക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണ്

എന്റെ വൈഫിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു, വൈഫിന്റെ പേര് രമ്യ സുനിൽ ആണ് എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചേട്ടന്റെ എല്ലാമെല്ലാമായ രമ്യ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ ജെമിനി എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ വൈരമുത്തു സർ വരികൾ എഴുതി, എസ് പി ബാലസുബ്രഹ്മണ്യൻ സർ പാടി ആൻഡ് ഭരത്വാജ് സർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. സോ keep on listening to Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
7: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു AC വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. September 4 മുതൽ 10 വരെ AC കൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്ന് വാങ്ങാം.
8: ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. September 4 മുതൽ 10 വരെ ലാപ്ടോപ്പുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
7: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
8: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രീൻ ഓട്സ്. 22 ൽ പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രീൻ സ്വീറ്റ് ഓട്സും.
9: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
10: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
11: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് RJ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞു, കൃത്യം 17 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാൻ ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
12: ഹലോ
11: ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ?
12: എന്റെ പേര് രാജേഷ്.
11: രാജേഷ് ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
12: വിശേഷം നല്ല വിശേഷം.
11: നല്ല വിശേഷം, സുഖമായിട്ട് പോന്നു?
12: ആ സുഖം.
11: അപ്പൊ ഇന്ന് ജോലിക്ക് പോണ്ടായിരുന്നോ?
12: ഇന്ന് അവധിയല്ലേ?
11: ഇന്ന് അവധി ആണല്ലേ. ഓക്കെ, നമുക്ക് അവധി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വർക്ക് ഉണ്ടെന്നാണ് കരുതുന്നേ.
12: ഇല്ല, ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി, എനിക്ക് അവധിയാണ്, സ്കൂൾ അവധിയാണ്.
11: അതെ അല്ലേ. ഓക്കെ, അപ്പൊ ഭക്ഷണം ഒക്കെ കഴിച്ചോ?
12: ഭക്ഷണം കഴിച്ചില്ല.
11: ഭക്ഷണം കഴിച്ചില്ല, പാട്ടൊക്കെ കേട്ടിട്ട് ഭക്ഷണം കഴിക്കാന്ന് കരുതി അല്ലേ? ഓക്കെ, അപ്പൊ ചേട്ടൻ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
12: എനിക്ക് മാർഗഴി പൂവേ മാർഗഴി പൂവേ
11: മാർഗഴി പൂവേ മാർഗഴി പൂവേ എന്ന പാട്ടാ കേക്കണ്ടേ? ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ?
12: ഡെഡിക്കേഷൻ ഉണ്ട്.
11: ആർക്ക് വേണ്ടിട്ടുണ്ട് എനിക്ക് പറഞ്ഞു?
12: ഒരാളുടെ കൊടുക്കാം, എന്റെ അനിയന്റെ.
11: ഓക്കെ,
12: മോളെ കൊടുക്കാം.
11: കൊടുത്തോ കൊടുത്തോ. ഹലോ ഹലോ,
12: ഞാൻ എന്റെ അനിയന്റെ കൊടുക്കാം.
11: ആ കൊടുത്തു കൊടുത്തു.
12: ഹലോ
11: ഹലോ,
12: സുഖം തന്നെ?
11: സുഖം തന്നെ. നമസ്കാരം, ആരാ സംസാരിക്കുന്നേ?
12: രതീഷ്
11: ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു. ഓണമൊക്കെ അടിച്ചു പൊളിച്ചായിരുന്നോ?
12: തീർച്ചയായിട്ടും.
11: ഓക്കെ, അപ്പൊ ഇപ്പൊ എന്തെടുക്കാണ്? ഓക്കെ ഓക്കെ, അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്?
12: അമ്മയുണ്ട്, എന്റെ വൈഫുണ്ട്, എന്റെ മോളുണ്ട്, എന്റെ ചേട്ടനുണ്ട്.
11: ഓക്കെ, അതെല്ലേ. ഓക്കെ, അപ്പൊ എല്ലാരും തിരക്കിന്ന് പറയണം കേട്ടോ. ഓക്കെ, താങ്ക് യു ചേട്ടാ.
12: ഹലോ
11: ഹലോ, അപ്പൊ ചേട്ടാ ഇന്നത്തെ ഡെഡിക്കേഷൻ ആർക്കൊക്കെയാണ്?
12: ഡെഡിക്കേഷൻ എന്റെ കുടുംബത്തിന്, ഈ പാട്ട്, ഈ കേക്കുന്നവരൊക്കെ എല്ലാവർക്കും വേണ്ടിട്ട്.
11: ഓക്കെ ഓക്കെ, അപ്പൊ താങ്ക് യു ചേട്ടാ, താങ്ക് യു ഫോർ കോളിംഗ്.
12: ഓക്കെ,
11: അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് രാജേഷ് ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് മാർഗഴി പൂവ് എന്ന പാട്ടാണ്. ഈ ഒരു പാട്ടിന്റെ ഡീറ്റെയിൽസിലോട്ട് വരാനാണെങ്കിൽ, വൈരമുത്തു സാർ വരികൾ എഴുതി ആൻഡ് ശോഭ ശങ്കർ കോറസ് എന്നിവർ ചേർന്ന് പാടി എ ആർ റഹ്മാൻ സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു പാട്ടാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അതും പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ചേട്ടൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും രാജേഷ് ചേട്ടനും ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഓഫ് കോഴ്സ് ഈ പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് നയനയാണ്. നയന അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ, ഞാൻ നയന. എനിക്ക് യവനകഥയിൽ എന്ന പാട്ട് ഇട്ട് തരുമോ എന്ന് ചോദിച്ചാണ് നയന മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ, അന്ന എന്ന സിനിമയിൽ 1995 റിലീസായ അന്ന എന്ന സിനിമയിൽ ഔസേപ്പ് അച്ഛൻ സാർ മ്യൂസിക് കമ്പോസ് ചെയ്തു. നമ്മുടെ എല്ലാം എല്ലാമായ ദാസേടനും ചിത്രാമയും ചേർന്ന് പാടി. ആൻഡ് ഷിബു ചക്രവർത്തി സാർ വരികൾ എഴുതിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഇപ്പോൾ കറലി ബെദ്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ആ ഒരു സിനിമ കണ്ടതിന് ശേഷം ഈ ഒരു പാട്ട് സെർച്ച് ചെയ്ത് വരുന്ന ആളുകളായിരിക്കും അല്ലേ നമ്മളെല്ലാവരും. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയും ആൻഡ് ഓൾസോ നയനയ്ക്ക് വേണ്ടിയിട്ടും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. സോ ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാം ടു ദ നമ്പർ 0474291900 0474291900. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ് ടു ദ നമ്പർ 9526490900 9526490906.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മുണമേന്മയുടെ ക്രഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ. ഫ്രിഡ്ജുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ.
5: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, നെടുമങ്ങാട് നെയ്യാറ്റിൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
6: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
7: അതെ, നന്ദല ജിമാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
8: ഗോപു നന്ദല ജിമാർട്ട്, MC റോഡ് കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല. നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയർസ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: യാസിഡ് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
5: Yes, we are back on Gasset Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് RJ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1:34 ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളോട് ജോയിൻ ചെയ്യാനായിട്ട് ഒരു ലിസണർ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ. ഓക്കെ, കോള് ഡ്രോപ്പ് ആയി പോയിരിക്കുകയാണ്. ഇതുപോലെ ഡ്രോപ്പ് ആയി പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് ആണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് വത്സലാമ്മ ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രിയ, വെട്ടിക്കവലിൽ നിന്നും വത്സലാമ്മ ആണ്. എനിക്ക് ആട് ജീവിതം സിനിമയിലെ പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം എന്ന പാട്ട് വെച്ചു തരണേ എന്ന് പറഞ്ഞാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വത്സലാമ്മ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിന്റെ ഡീറ്റെയിൽസിലോട്ട് വരാനാണെങ്കിൽ, ആട് ജീവിതം എന്ന സിനിമയിൽ റഫീഖ് അഹമ്മദ് സർ വരികൾ എഴുതി, AR റഹ്മാൻ സർ മ്യൂസിക് കമ്പോസ് ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് പാട്ടാണല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ആൻഡ് ഓൾസോ വത്സലാമ്മ ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും ആൻഡ് ഓൾസോ. മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമ്മ ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: അംശം ഒന്ന് പ്ലേ ചെയ്യാമോ ഫോർ യു എന്ന് പറഞ്ഞാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. സോ അപ്പോൾ ഈ ഒരു പാട്ടിൻ്റെ ഡീറ്റെയിൽസിലോട്ട് വരാനാണെങ്കിൽ, അക്സോ മാനിയാക്ക് അദ്ദേഹം തന്നെ പാട്ട് പാടി ആൻഡ് മ്യൂസിക്കിൻ്റെ ഓവറോൾ കാര്യങ്ങൾ മൊത്തം നോക്കി ഒരു കിട്ടിലം പാട്ടാണ് ഇപ്പോൾ കറൻ്റ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ആകെ മൊത്തത്തിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പാട്ട് തന്നെയാണ് അംശം എന്ന പാട്ട്. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. സോ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291909 0974219909. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9524960909 0552669909. So keep on listening to ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൈരളി ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി. കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ. BDC ക്കൊപ്പം ഹെൽത്തി ഓണം. CBC, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40-ൽ പരം പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1,299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. For free home sample collection, contact 0471-310-700.
2: വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര.
3: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങണം, അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്, September 4 മുതൽ 10 വരെ മൊബൈൽ ഫോണുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ.

0: ഒപ്പം.
1: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
2: നന്ദലക് ജി മാർട്ട്
1: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
3: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
5: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
6: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
7: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
8: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: യാസിഡ് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാനാണ്, ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു 51 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് എന്തായാലും ഇന്നത്തെ കാസറ്റ് കഫി ഇതാ ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. അതിനു മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് റിജില ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രിയ, ഞാൻ റിജില. എന്റെ മകളുടെ ബർത്ത്ഡേ ആണ്. മോളുടെ പേര് മിന്നു എന്നാണ്. മോൾക്ക് വേണ്ടി തട്ടത്തില് എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചാണ് റജില ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ പേരിലും ആശ്രിയ FM 90 പേരിലും റജില ചേച്ചിയുടെ പേരിലും മിന്നു മോൾക്ക് നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. മോൾക്ക് ഒരുപാട് വർഷം ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ. അപ്പോൾ ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് തട്ടത്തില് എന്ന പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ അഭിലാഷം എന്ന സിനിമയിലെ വളരെ ട്രെൻഡിങ്ങിൽ നിന്ന ഒരു പാട്ട് തന്നെയാണ്. നമ്മളൊക്കെ എപ്പോഴാണെങ്കിൽ പോലും ഒന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് മിന്നു മോൾക്ക് വേണ്ടി പ്ലേ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഇന്നത്തെ ഈ കാസറ്റ് കഫേ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനി ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ സാറ്റർഡേ, അതായത് നാളത്തെ ദിവസം നമ്മൾ അനൗൺസ് ചെയ്യും അല്ലേ. ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളൊക്കെ ആവാം. സോ ലൈവിന്റെ ടൈമിൽ റീജോയിൻ ചെയ്തുകൊണ്ട് ഫേവറേറ്റ് പാട്ടുകൾ ഏതാണ് കേൾക്കേണ്ടത് എന്ന് ചോദിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പൊ എന്തായാലും കേൾക്കുന്ന എല്ലാവർക്കും മിനി ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ ആരും എങ്ങും പോകരുത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജി സുൽത്താന സൈനിങ് ഓഫ്.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. നമസ്കാരം, വെരി ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു ലൗഡ് സ്പീക്കർ ഓൺ ആസ്ഫിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ലൗഡ് സ്പീക്കറുമായിട്ട് ഇതായി എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസം RJ അനുഷയാണ് കേട്ടോ. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന സെഗ്മെൻറ്റിലൂടെ ഇന്ന് നമ്മൾ കേട്ടറിയാനായിട്ട് പോകുന്നത് നമ്മുടെ ഭൂമിയുടെ ഉള്ളിൽ നടക്കുന്ന ശക്തമായ പ്രകൃതി പ്രതിഭാസങ്ങളായിട്ടുള്ള ഭൂകമ്പങ്ങളെക്കുറിച്ചും അഗ്നിപർവ്വതങ്ങളെക്കുറിച്ചുമാണ്. എന്താണ് ഭൂകമ്പം എന്ന് നോക്കുകയാണെങ്കിൽ, ഈയിടെയായിട്ട് നമ്മൾ മെയിനായിട്ടും ഈ ന്യൂസുകളിലൊക്കെ ഭൂകമ്പത്തെ പറ്റിയിട്ട് കേൾക്കാറുണ്ടല്ലേ. കൂടുതലായിട്ടും നമ്മുടെ ഭൂമി നിൽക്കുന്ന, അതായത് നമ്മുടെ ഭൂമി വളരെ ഉറച്ചതാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഭൂമിയുടെ ഉള്ളിൽ നിരന്തര മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഭൂമിയുടെ പുറംഭാഗം പല പല ടെക്ടോണിക് പ്ലേറ്റുകളായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്ലേറ്റുകൾ വളരെ പതുക്കെ ചലിച്ചുകൊണ്ടിരിക്കും. ചില സമയത്ത് ഈ പ്ലേറ്റുകൾ പരസ്പരം കൂട്ടിയിടിക്കുകയോ അല്ലെങ്കിൽ അകന്നു പോവുകയോ അതുമല്ലെങ്കിൽ ഒന്നിനടിയിൽ മറ്റൊന്ന് നീങ്ങുകയോ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഭൂമിയുടെ അടിത്തട്ടിൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം രൂപപ്പെടും. ആക്ച്വലി ഈ ഒരു സമ്മർദ്ദം പെട്ടെന്ന് പുറത്തു വിടുമ്പോൾ ഭൂമിയുടെ ഉപരിതലം ശക്തമായിട്ട് കുലുങ്ങുന്നതിന് കാരണമാകും. ഇതിനെയാണ് നമ്മൾ ഭൂകമ്പം എന്ന് പറയുന്നത്. ഭൂകമ്പം ആരംഭിക്കുന്ന ഭൂമിക്കടിയിലെ സ്ഥലത്തെ ആക്ച്വലി ഫോക്കസ് അഥവാ ഹൈപ്പോസെൻറ്റർ എന്നും വിളിക്കാറുണ്ട്. അതിന് നേരെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള സ്ഥലത്തെ എപ്പിസെൻറ്റർ എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭൂകമ്പത്തിൻ്റെ ശക്തിയൊക്കെ അളക്കാനായിട്ട് ഇന്ന് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന ഒരു അളവ് കോലുണ്ട്. അതിൻ്റെ പേരാണ് മൊമെൻ്റ് മാഗ്നിറ്റ്യൂഡ് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഭൂകമ്പത്തെ പറ്റിയിട്ടും അഗ്നിപർവ്വത സ്ഫോടനങ്ങളെ പറ്റിയിട്ടും ഒക്കെ ഇന്ന് ഡീറ്റെയിലായിട്ട് ഈ ഒരു ലൗഡ് സ്പീക്കറിലൂടെ കേട്ടറിയാം. കീപ് ഓൺ ലിസണിങ് ടു ആസ്ഫ്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം കേട്ടോണ്ടിരിക്കുന്നത് ലൗഡ് സ്പീക്കറാണ്, വിത്ത് മീ ആർ ജെ അനുഷ. അപ്പൊ നമ്മൾ ഭൂകമ്പം എന്താണ് എന്നുള്ളതിനെ പറ്റി ചെറിയ രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ കേട്ടു അല്ലേ. ഇനി അഗ്നിപർവ്വതത്തിലേക്ക് വരാം. ഭൂമിയുടെ ആഴങ്ങളിൽ വളരെ ഉയർന്ന താപനിലയുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അവിടെ പാറകൾ ഉരുകി രൂപപ്പെടുന്ന ദ്രവരൂപത്തിലുള്ള വസ്തുവിനെ മാഗ്മ എന്നാണ് വിളിക്കുന്നത്. ഈ മാഗ്മ നമ്മുടെ ഭൂമിയുടെ അടിത്തട്ടിലെ വിള്ളലുകളിലൂടെയോ അല്ലെങ്കിൽ ദുർബലമായിട്ടുള്ള ഭാഗങ്ങളിലൂടെയോ മുകളിലേക്ക് ഉയർന്ന് ഭൂമിയുടെ ഉപരിതലത്തിലെത്തുമ്പോൾ അതിനെ ലാവ എന്ന് വിളിക്കും. ഇത്തരത്തിൽ മാഗ്മയും വാതകങ്ങളും ചാരവുമൊക്കെ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് പുറത്തേക്ക് പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രതിഭാസമാണ് അഗ്നിപർവ്വത സ്ഫോടനമെന്ന് പറയുന്നത്. ചില അഗ്നിപർവ്വതങ്ങൾ ഇടയ്ക്കിടെ പൊട്ടിത്തെറിക്കുന്നവയാണ്. ചിലത് ദീർഘകാലം ശാന്തമായിരിക്കും, എന്നാൽ പെട്ടെന്നൊരു ദിവസമായിരിക്കും ഒരു പൊട്ടിത്തെറിയിലൂടെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത്. ഇനി ഭൂകമ്പവും അഗ്നിപർവ്വതവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഇപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും. ആക്ച്വലി ബന്ധമുണ്ട്. ഇവ രണ്ടും പലപ്പോഴും ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് പറഞ്ഞുതരാം, പ്രത്യേകിച്ച് പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന പ്രദേശങ്ങളിലും ഒരു പ്ലേറ്റ് മറ്റൊന്നിന്റെ അടിയിലേക്ക് നീങ്ങുന്ന പ്രദേശങ്ങളിലും ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത പ്രവർത്തനങ്ങളും കൂടുതലായിട്ട് കാണപ്പെടുന്നു. പസഫിക് സമുദ്രത്തിന് ചുറ്റുമുള്ള റിംഗ് ഓഫ് ഫയർ എന്ന പ്രദേശം ഇതിന് ആക്ച്വലി ഒരു മികച്ച ഉദാഹരണമാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ, ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് പരിഭ്രാന്തരാകാതെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് മാറാനായിട്ട് ശ്രദ്ധിക്കുക. മാത്രമല്ല, കെട്ടിടത്തിനുള്ളിലാണ് എങ്കിൽ ജനലുകളിൽ നിന്നും ഭാരമുള്ള വസ്തുക്കളിൽ നിന്നുമൊക്കെ അകന്ന് ഉറപ്പുള്ള മേശക്കടിയിൽ അഭയം തേടുന്നതും സഹായകരമായിരിക്കും. അതുമാത്രമല്ല, ഈ അഗ്നിപർവ്വത സ്ഫോടന സാധ്യതയുള്ള പ്രദേശങ്ങളിൽ അധികൃതരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കുകയും ആവശ്യമെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് മാറുകയും ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഈ ഭൂകമ്പങ്ങളും അഗ്നിപർവ്വതങ്ങളും ഒക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രകൃതി എത്ര ശക്തമാണ് എന്നുള്ളൊരു കാര്യമാണ്. എന്നാൽ ശാസ്ത്രീയമായിട്ടുള്ള അറിവും മുൻകരുതലുകളും ഒക്കെ ഉണ്ടായ ദുരന്ത നിവാരണ സംവിധാനങ്ങളൊക്കെ നമ്മുടെ ഒപ്പമുണ്ടെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളുടെയൊക്കെ ആഘാതം കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ലൗഡ് സ്പീക്കറിലൊരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ് നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ. ഫ്രിഡ്ജുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. അപ്പൊ ഭൂകമ്പത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഭൂമിയുടെ ഉപരിതലത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ശക്തമായിട്ടുള്ള ഒരു കുലുക്കമാണ് ഈ ഭൂകമ്പം എന്ന് പറയുന്നത്. ഭൂമിയുടെ പുറംപാളിയായിട്ടുള്ള ലിത്തോസ്ഫിയറിൽ നിരവധി വലിയതും ചെറുതുമായിട്ടുള്ള ടെക്ടോണിക് പ്ലേറ്റുകളായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ പ്ലേറ്റുകൾ ഒരിടത്ത് ഇങ്ങനെ നിശ്ചലമായിട്ട് കിടക്കത്തില്ല, അവ ദിനം പ്രതി ചലിച്ചുകൊണ്ടേയിരിക്കും. ഭൂമിയുടെ അടിഭാഗത്തുള്ള ചൂടും ഈ ദ്രവചലനങ്ങളും മൂലമാണ് അവ വളരെ പതുക്കെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വർഷത്തിൽ ഏതാനും സെന്റിമീറ്റർ മാത്രമായിരിക്കും കേട്ടോ ഈ ഒരു ചലനം ഉണ്ടാകുന്നത്. എന്നാൽ ദീർഘകാലം കൊണ്ട് ഈ ചെറിയ ചലനങ്ങൾ വലിയ സമ്മർദ്ദത്തിന് കാരണമാകും. അപ്പോൾ ഈ പ്ലേറ്റുകൾ തമ്മിലുള്ള സമ്മർദ്ദം ഒരു ഘട്ടത്തിൽ പുറത്ത് വിടുമ്പോഴായിരിക്കും ഭൂകമ്പ തരംഗങ്ങൾ ഉണ്ടാകുന്നത്. ഈ തരംഗങ്ങളാണ് നമ്മുടെ ഭൂമിയെ ആക്ച്വലി ശക്തമായിട്ട് കുലുക്കുന്നത്. അപ്പോൾ ഭൂകമ്പത്തിന്റെ പ്രധാന ഭാഗങ്ങൾ എന്താണെന്ന് നോക്കാം. ഭൂകമ്പം ആരംഭിക്കുന്ന നമ്മുടെ ഭൂമിക്കടിയിലെ സ്ഥാനത്തെ ഫോക്കസ് അഥവാ ഹൈപ്പോസെന്റർ എന്നാണ് വിളിക്കുന്നത്. ഈ സ്ഥാനത്തിന് ഭൂമിയുടെ ഉപരിതലത്തിൽ നേരെ മുകളിലുള്ള ബിന്ദുവാണ് എപ്പിസെന്റർ. എപ്പിസെന്ററിന് സമീപമുള്ള പ്രദേശങ്ങളിൽ സാധാരണയായിട്ട് ശക്തമായിട്ടുള്ള കുലുക്കം അനുഭവപ്പെടാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. ഭൂകമ്പത്തിന്റെ വലുപ്പം അഥവാ മാഗ്നിറ്റ്യൂഡ് അടക്കാനായിട്ട് നമ്മളിപ്പോൾ പ്രധാനമായിട്ടും മോമെന്റ് മാഗ്നിറ്റ്യൂഡ് സ്കെയിലാണ് യൂസ് ചെയ്ത് വരുന്നത്. ഭൂകമ്പത്തിന്റെ കുലുക്കം രേഖപ്പെടുത്താനായിട്ട് സീസ്മോഗ്രാഫ് എന്ന ഉപകരണവും യൂസ് ചെയ്യുന്നുണ്ട്. ഭൂകമ്പ തരംഗങ്ങളെ പ്രധാനമായിട്ടും പി തരംഗങ്ങൾ, എസ് തരംഗങ്ങൾ, ഉപരിതല തരംഗങ്ങൾ എന്നിങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഈ പി തരംഗങ്ങൾ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നവയാണ്. എസ് തരംഗങ്ങൾ അതിനേക്കാൾ പതുക്കെയാണ് കേട്ടോ സഞ്ചരിക്കുന്നത്. ഇനി ഉപരിതല തരംഗങ്ങളാണെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കുകയും വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ഇനി ഭൂകമ്പവും സുനാമിയും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കറിയാവുന്നതാണ് അല്ലേ. എന്നാൽ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോഴും പലർക്കും അറിയണമെന്നില്ല. അത് പറഞ്ഞു തരാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. സ്റ്റേ ട്യൂൺഡ്.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
5: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
6: ഡിജിറ്റൽ ഇലക്ട്രോണിക് ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ വാങ്ങാം. അടുത്തുള്ള ഓക്സിജൻ ഷോറൂം സന്ദർശിക്കൂ. ഓക്സിജൻ.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. അപ്പോൾ ഈ ഭൂകമ്പവും സുനാമിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളൊരു കാര്യമായിരുന്നു നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. കടലിനടിയിൽ ശക്തമായിട്ടുള്ള ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് കടൽത്തട്ടിൽ പെട്ടെന്ന് ഉയർച്ചയോ താഴ്ചയോ ഒക്കെ സംഭവിക്കാം. ഇതിൻ്റെ ഫലമായിട്ട് വലിയ തോതിൽ ഈ കടൽ ജലമുണ്ടല്ലോ സ്ഥാനചലനം ചെയ്യുന്ന സമയത്ത് സുനാമി ഉണ്ടാകുന്നു. ആക്ച്വലി ഇങ്ങനെയാണ് പലപ്പോഴും സുനാമി ഉണ്ടാകുന്നത്. സുനാമി ഒരു സാധാരണ കടൽ തിരമാലയല്ല. നമ്മളൊക്കെ ടി വിയിലൊക്കെ കണ്ടു കാണുമല്ലേ, ടി വിയിലും സിനിമയിലൂടെയൊക്കെ കണ്ടു കാണും, ആഴക്കടലിൽ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന വലിയ ജലതരംഗങ്ങളുടെ ഒരു പരമ്പര തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. കരയോടടുത്തെത്തുമ്പോൾ അതിൻ്റെ വേഗത കുറയുകയും തിരമാലയുടെ ഉയരം വളരെയധികം വർദ്ധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഭൂമിയുടെ മറ്റൊരു അത്ഭുതകരമായിട്ടുള്ള പ്രതിഭാസമാണ് അഗ്നിപർവ്വതം. ഭൂമിയുടെ ആഴങ്ങളിൽ വളരെ ഉയർന്ന താപനിലയുണ്ട്. ചില പ്രദേശങ്ങളിൽ പാറകൾ ഉരുകി രൂപപ്പെടുന്ന ദ്രവരൂപത്തിലുള്ള വസ്തുവാണ് മാഗ്മ എന്ന് പറയുന്നത്. ഈ മാഗ്മയിൽ ധാരാളം വാതകങ്ങളും അടങ്ങിയിരിക്കും. ഈ മാഗ്മ നമ്മുടെ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് മുകളിലേക്ക് ഉയർന്ന് ഭൂമിയുടെ ഉപരിതലത്തിലെത്തുന്ന സമയത്ത് അതിനെ ലാവ എന്ന് വിളിക്കും. അഗ്നിപർവ്വതമൊക്കെ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ലാവയ്ക്കൊപ്പം ചാരവും പാറക്കഷ്ണങ്ങളും പിന്നെ വിവിധ തരം വാതകങ്ങളും ഒക്കെ പുറത്തേക്ക് വരാറുണ്ട്. അതും നമ്മൾ ടി വിയിലൂടെ കണ്ടിട്ടുണ്ടാവുമല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ അഗ്നിപർവ്വതങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് എവിടെയാണ് കാണപ്പെടുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് അഗ്നിപർവ്വതങ്ങൾ സാധാരണയായിട്ട് ടെക്ടോണിക് പ്ലേറ്റുകളുടെ അതിരുകളോട് ചേർന്ന പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഒരു പ്ലേറ്റ് മറ്റൊരു പ്ലേറ്റിന്റെ അടിയിലേക്ക് നീങ്ങുന്ന പ്രദേശങ്ങളിൽ ഭൂമിയുടെ ആഴത്തിലുള്ള പാറകൾ ഉരുകി മാഗ്മ രൂപപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ പ്ലേറ്റുകൾ തമ്മിൽ അകന്നു പോകുന്ന പ്രദേശങ്ങളിലും മാഗ്മ മുകളിലേക്ക് ഉയരാം. എന്നാൽ എല്ലാ അഗ്നിപർവ്വതങ്ങളും പ്ലേറ്റ് അതിരുകളിൽ മാത്രം കാണപ്പെടുന്നില്ല എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. പ്ലേറ്റിന്റെ മധ്യഭാഗത്തും ഹോട്ട്സ്പോട്ടുകൾ എന്നറിയപ്പെടുന്ന പ്രദേശങ്ങളിൽ അഗ്നിപർവ്വതങ്ങൾ രൂപപ്പെടാം. ഇനി മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം, അഗ്നിപർവ്വതങ്ങൾക്ക് വിവിധ തരങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് കേൾക്കാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ടി വി വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട്. September 4 മുതൽ 10 വരെ ടിവികൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
5: 25ൽ 1 നമുക്ക് അടിച്ചാലോ? 100ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
6: എന്ത് പറ്റി?
5: അറിഞ്ഞില്ലേ? നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
0: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട്. September 4 മുതൽ 10 വരെ വാഷിംഗ് മെഷീനുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
7: ഇനി അറിവ് ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
0: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. കേട്ടോണ്ടിരിക്കുന്നത് ലൗഡ് സ്പീക്കർ ആണ്, വിത്ത് മീ ആർ ജെ അനുഷ. അപ്പൊ ഇനി അഗ്നിപർവ്വതങ്ങളുടെ വിവിധ തരങ്ങൾ എന്തൊക്കെയാണെന്ന് കേട്ടു നോക്കാം. അഗ്നിപർവ്വതങ്ങളുടെ അവയുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുവെ മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. ആദ്യത്തേത് സജീവ അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയും. ഇപ്പൊ പൊട്ടിത്തെറിക്കുന്നവയോ അല്ലെങ്കിൽ വീണ്ടും പൊട്ടിത്തെറിക്കാനായിട്ട് സാധ്യതയുള്ളവയോ ആയിട്ടുള്ള സജീവ അഗ്നിപർവ്വതങ്ങൾ. അടുത്തത് സുപ്ത അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയും. അതായത് ഇപ്പോൾ ശാന്തമാണ് എങ്കിലും ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലുമൊക്കെ വീണ്ടും സജീവമാകാനായിട്ട് സാധ്യതയുള്ളവയാണ് സുപ്ത അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു തരക്കാരാണ് നിർജീവ അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയുന്നത്. വീണ്ടും സ്ഫോടനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവ് എന്ന് കരുതപ്പെടുന്നവയാണ് ഈ ഒരു നിർജീവ അഗ്നിപർവ്വതങ്ങൾ. ഇനി സജീവ അഗ്നിപർവ്വതത്തെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാം. അതായത് ഭൂമിയുടെ അടിത്തട്ടിൽ മാഗ്മ രൂപപ്പെടുകയും അത് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഉയരുകയും ചെയ്യുമ്പോഴാണ് അഗ്നിപർവ്വതം പ്രവർത്തനം ഉണ്ടാകുന്നത്. മാഗ്മ ഉപരിതലത്തിലെത്തുന്ന സമയത്ത് അതിനെ ലാവ എന്നാണ് വിളിക്കുന്നത്. ഈ ലാവയ്ക്കൊപ്പം തന്നെ ഒരുപാട് ജലവാതകങ്ങൾ, കാർബൺ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, ചാരം, പിന്നെ പാറക്കഷ്ണങ്ങൾ തുടങ്ങിയിട്ടുള്ള വാതകങ്ങൾ പുറത്തേക്ക് വരാം. ഇനി സജീവ അഗ്നിപർവ്വതത്തിന് പ്രധാനപ്പെട്ട ലക്ഷണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇത്തരത്തിലുള്ള അഗ്നിപർവ്വതങ്ങളിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് ലാവ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. അതുമാത്രമല്ല പുക, ചാരം, അഗ്നിപർവ്വത വാതകങ്ങൾ ഇവയൊക്കെ പുറത്തു വരാം. അതുപോലെ ഭൂമിക്കടിയിലെ മാഗ്മയുടെ ചലനം മൂലം ചെറിയ ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ അഗ്നിപർവ്വതത്തിന് ചുറ്റുമുള്ള ഭൂമിയിൽ ചൂട് വർദ്ധിക്കും. ചില സമയത്ത് ഭൂമിയുടെ ഉപരിതലത്തിൽ ചെറിയ വിള്ളലുകളോ അല്ലെങ്കിൽ രൂപമാറ്റങ്ങളോ ഒക്കെ ഉണ്ടാകും. അപ്പോൾ സജീവ അഗ്നിപർവ്വതത്തിന്റെ പ്രധാന ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. അതിനുള്ള ഉദാഹരണങ്ങൾ കൂടി കേൾക്കാം. മൗനലോവ ഹവായിയിലെ വലിയ സജീവ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണ് മൗനലോവ എന്ന് പറയുന്നത്. നമ്മളിൽ പലരും ഈ ഒരു പേര് കേട്ടിട്ടുള്ളത് റാപ്പറായിട്ടുള്ള വേടന്റെ പാട്ടായിട്ടുള്ള മൗനലോവ എന്ന പാട്ടിലൂടെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു പേരിൽ അഗ്നിപർവ്വതം ഉണ്ട്. അതുകൂടാതെ തന്നെ എറ്റ്ന, ഇറ്റലിയിലെ സിസിലി ദ്വീപിലുള്ള സജീവ അഗ്നിപർവ്വതമാണ് എറ്റ്ന എന്ന് പറയുന്നത്. മറ്റൊന്നാണ് സ്ട്രോംബോളി, ഇറ്റലിയിലെ തന്നെ മറ്റൊരു സജീവമായിട്ട് നിൽക്കുന്ന അഗ്നിപർവ്വതമാണ് സ്ട്രോംബോളി. പിന്നെ ഇന്തോനേഷ്യയിലെ സജീവ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നായിട്ടുള്ള മൗണ്ട് മെറാപ്പി. ഈ പറഞ്ഞതൊക്കെയും ഞാൻ നേരത്തെ പറഞ്ഞ സജീവ അഗ്നിപർവ്വതങ്ങളുടെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഈ സജീവ അഗ്നിപർവ്വതം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ സമീപകാലത്ത് പൊട്ടിത്തെറിച്ചിട്ടുള്ളതോ ഇനി ഭാവിയിൽ വീണ്ടും പൊട്ടിത്തെറിക്കാനായിട്ട് സാധ്യതയുള്ളതോ ആയിട്ടുള്ള അഗ്നിപർവ്വതങ്ങളാണ്. നമ്മുടെ ഭൂമിയുടെ ആഴങ്ങളിൽ രൂപപ്പെടുന്ന മാഗ്മ ഉപരിതലത്തിലേക്ക് ഉയർന്ന് ലാവയായിട്ട് പുറത്തു വരും. അങ്ങനെ വരുമ്പോൾ അതോടൊപ്പം ചാരവും വിവിധ വാതകങ്ങളും ഒക്കെ പുറന്തള്ളപ്പെടാം. അഗ്നിപർവ്വതത്തിന് സമീപം ചെറിയ ഭൂകമ്പങ്ങൾ, ഭൂമിയുടെ ചൂട് വർദ്ധിക്കൽ, വാതകങ്ങളുടെ പുറന്തള്ളൽ തുടങ്ങിയവയൊക്കെ ഇതിന്റെ പ്രവർത്തനത്തിന്റെ സൂചനകളാണ്. അപ്പൊ സജീവ അഗ്നിപർവ്വതത്തെ പറ്റി കേട്ടു. ഇനി അടുത്തതായിട്ട് സുപ്ത അഗ്നിപർവ്വതങ്ങളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാം. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം സ്റ്റേ ട്യൂൺ.

0: തിരക്കിൽപ്പെട്ട് ഓണം ഓഫറുകൾ മിസ്സായവരുണ്ടോ എങ്കിൽ ഇതാണ് ലാസ്റ്റ് ചാൻസ്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട സെപ്റ്റംബർ 4 മുതൽ 10 വരെ ഡിജിറ്റൽ ഇലക്ട്രോണിക് ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ വാങ്ങാം. അടുത്തുള്ള ഓക്സിജൻ ഷോറൂം സന്ദർശിക്കൂ. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ് നിയർ ആർ2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. അപ്പൊ സജീവ അഗ്നിപർവ്വതത്തെ പറ്റിയിട്ടും അതിന്റെ ലക്ഷണങ്ങളും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കേട്ടു. ഇനി അടുത്തതാണ് സുപ്ത അഗ്നിപർവ്വതങ്ങൾ, അതായത് ഡോർമെന്റ് വോൾക്കാനോസ്. സുപ്ത അഗ്നിപർവ്വതം എന്നത് ഇപ്പോ പൊട്ടിത്തെറിക്കാതെ വളരെ കാലമായിട്ട് ശാന്തമായിട്ട് കിടക്കുന്ന ഒരു അഗ്നിപർവ്വതമാണ്. എന്നാൽ ഇതിന്റെ ഒരു പ്രത്യേകത, ഭാവിയിൽ വീണ്ടും പൊട്ടിത്തെറിക്കാനായിട്ട് സാധ്യതയുള്ള അഗ്നിപർവ്വതമാണ്. അഗ്നിപർവ്വതം ഇപ്പോൾ ശാന്തമാണ് എന്നത് എന്നേക്കുമായിട്ട് നിർജീവമായി എന്നർത്ഥമില്ല. ഭൂമിക്കടിയിലും മാഗ്മയുടെ ചലനം വീണ്ടും ആരംഭിക്കുകയാണെങ്കിൽ ഇത് ഭാവിയിൽ സജീവമാകും എന്നതിന്റെ ഒരു ഉദാഹരണമാണ് സുപ്ത അഗ്നിപർവ്വതങ്ങൾ. അപ്പൊ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് നോക്കുകയാണെങ്കിൽ, വളരെ കാലമായിട്ട് സ്ഫോടനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പുറമെ നോക്കുമ്പോൾ സാധാരണയായിട്ട് ശാന്തമായിരിക്കും. എന്നാൽ ഭൂമിക്കടിയിലും മാഗ്മ നിലനിൽക്കുകയോ വീണ്ടും രൂപപ്പെടുകയോ ഒക്കെ ചെയ്യാം. ചിലപ്പോൾ ചെറിയ ഭൂകമ്പങ്ങള്, വാതകങ്ങളുടെ പുറന്തള്ളല്, ഭൂമിയുടെ ചൂടിലുണ്ടാവുന്ന മാറ്റങ്ങള് തുടങ്ങിയവയൊക്കെ ഇതിന്റെ പ്രവർത്തനത്തിന്റെ സൂചനകളാകാം. ശാസ്ത്രജ്ഞര് ഇത്തരം അഗ്നിപർവ്വതങ്ങൾ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഇനി സജീവവും സുപ്തവുമായിട്ടുള്ള അഗ്നിപർവ്വതങ്ങൾ തമ്മിൽ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ പ്രവർത്തിക്കുന്നതോ വീണ്ടും പ്രവർത്തിക്കാൻ സാധ്യതയുള്ളതാണ് സജീവ അഗ്നിപർവ്വതം. എന്നാൽ അതേസമയം ഇപ്പോൾ ശാന്തമായി ഇരിക്കുക എന്നാൽ ഭാവിയിൽ വീണ്ടും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളതാണ് സുപ്ത അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് നിർജീവ അഗ്നിപർവ്വതം. വീണ്ടും പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് കണക്കാക്കപ്പെടുന്ന അഗ്നിപർവ്വതങ്ങളാണ് നിർജീവ അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഭാവിയിൽ പൊട്ടിത്തെറിക്കാനായിട്ട് സാധ്യതയില്ല എന്ന് സയന്റിസ്റ്റുകൾ കരുതുന്ന കുറച്ചധികം അഗ്നിപർവ്വതങ്ങളുണ്ട്. അതിലൊന്നാണ് ഓസ്ട്രേലിയയിലെ മൗണ്ട് വാർഡിംഗ് എന്ന് പറയുന്നത്. അതുകൂടാതെ നമീബിയയിലെ സ്പർക്കോപ്പ്, പിന്നെ സ്കോട്ട്ലൻഡിലെ ആർത്തർ സീറ്റ്, ഇവയൊക്കെയും നിർജീവ അഗ്നിപർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി നിങ്ങളിൽ പലരും റിംഗ് ഓഫ് ഫയർ എന്നുള്ള വേട് കേട്ട് കാണും അല്ലേ. പസഫിക് സമുദ്രത്തിന് ചുറ്റുമുള്ള പ്രദേശത്തെ പസഫിക് റിംഗ് ഓഫ് ഫയർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഈ പ്രദേശത്ത് നിരവധി ടെക്ടോണിക് പ്ലേറ്റുകളുടെ അതിരുകളെ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം ഭൂകമ്പങ്ങളും അഗ്നിപർവ്വതങ്ങളും ഒക്കെ സംഭവിക്കാറുണ്ട്. ജപ്പാൻ, ഇന്തോനേഷ്യ, ന്യൂസിലാൻഡ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങള് ഈ വലിയ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളിലാണ്. ഇൻകേസ് ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഭൂകമ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ, ഭൂകമ്പ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് പരിഭ്രാന്തരാകാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കെട്ടിടത്തിനുള്ളിലാണെങ്കിൽ താഴേക്ക് കുനിയുക. ഉറപ്പുള്ള ഒരു മേശയ്ക്കും മറ്റ് സുരക്ഷിതമായിട്ടുള്ള വസ്തുവിനോ കീഴിൽ അഭയം തേടുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. അതിൽ പിടിച്ചു നിൽക്കാൻ തന്നെ ശ്രദ്ധിക്കുക. അതുപോലെ ജനലുകള്, ഗ്ലാസ് വാതിലുകള്, ഭാരമുള്ള അലമാരകള്, ഇവയിൽ നിന്ന് അകന്നു നിൽക്കുക. ലിഫ്റ്റ് ഈ സമയത്ത് ഉപയോഗിക്കാനേ പാടില്ല. പുറത്താണെങ്കിൽ കെട്ടിടങ്ങള്, വൈദ്യുതി ലൈനുകള്, മരങ്ങള് എന്നിവയിൽ നിന്ന് അകന്ന് തുറസായ ഒരു സ്ഥലത്തേക്ക് മാറി നിൽക്കാൻ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇതേസമയം അഗ്നിപർവ്വത സ്ഫോടന സമയത്താണെങ്കിൽ, ഈ സ്ഫോടന സാധ്യതയിൽ പ്രദേശത്ത് നമ്മൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ അധികൃതരുടെ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ആവശ്യപ്പെട്ടാൽ ഉടൻ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുക. അതുപോലെ അഗ്നിപർവ്വത ചാരം ശ്വസിക്കുന്നത് ആരോഗ്യത്തിന് അപകടകരമായേക്കാം. അതുകൊണ്ട് തന്നെ അധികൃതരെ നിർദ്ദേശിക്കുന്ന സംരക്ഷണ മാർഗങ്ങൾ സ്വീകരിക്കുകയും ചാരമുള്ള പ്രദേശങ്ങളിൽ അനാവശ്യമായിട്ട് സഞ്ചരിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യുക. ലൗഡ് സ്പീക്കറിലൊരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
3: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
4: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
5: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. September 4 മുതൽ 10 വരെ മൊബൈൽ ഫോണുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. ഈ അഗ്നിപർവ്വതങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാവല്ലേ? എന്നാൽ അഗ്നിപർവ്വതങ്ങളെല്ലാം നാശം മാത്രമാണോ? അങ്ങനെ ചിന്തിക്കുന്നവർക്കായിട്ട് പറഞ്ഞുതരാം, അങ്ങനെയല്ല കേട്ടോ. അഗ്നിപർവ്വതങ്ങൾക്ക് ചില നന്മകളും ഉണ്ട്. അഗ്നിപർവ്വത ചാരവും ലാവയിൽ നിന്നുണ്ടാകുന്ന പാറകളും കാലക്രമേണ നമ്മുടെ മണ്ണിനെ ധാതുക്കളാൽ സമ്പന്നമാക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചില അഗ്നിപർവ്വത പ്രദേശങ്ങളിൽ വളരെ ഫലഭൂയിഷ്ഠമായിട്ടുള്ള കൃഷിഭൂമികളും കാണാൻ സാധിക്കും. അഗ്നിപർവ്വത പ്രദേശങ്ങളിൽ നിന്നുള്ള ചൂട് ഉപയോഗിച്ചിട്ട് ജിയോ തെർമൽ എനർജി ഉൽപ്പാദിപ്പിക്കാനും സാധിക്കുന്നതാണ്. അതായത് പ്രകൃതിയുടെ ശക്തി നാശത്തിനൊപ്പം മനുഷ്യന് പ്രയോജനപ്പെടുന്ന വിഭവങ്ങൾക്കും കാരണമാകുന്നുണ്ട് എന്നർത്ഥം. ശരിക്കും പറഞ്ഞാൽ ഭൂകമ്പവും അഗ്നിപർവ്വതവും ഒക്കെ നമ്മെ ഒരു വലിയ സത്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഭൂമി ഒരു നിശ്ചലമായിട്ടുള്ള പാറയല്ല, നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന സജീവമായ ഒരു ഗ്രഹമാണ്. ഭൂമിയുടെ ഉള്ളിലെ ചൂടും മർദ്ദവും ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനവും ഒക്കെ ചേർന്നിട്ടാണ് ഭൂമിയുടെ ഉപരിതലത്തെ നിരന്തരം രൂപപ്പെടുത്തുന്നത്. ഭൂകമ്പങ്ങളെ കംപ്ലീറ്റ് ആയിട്ടും തടയാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. അതുപോലെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളും നമുക്ക് തടയാനാകത്തില്ല. പക്ഷേ ശാസ്ത്രീയമായിട്ടുള്ള അറിവ്, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, സുരക്ഷിതമായിട്ടുള്ള കെട്ടിടങ്ങൾ, ദുരന്ത നിവാരണ പരിശീലനം, ജനങ്ങളുടെ ജാഗ്രത, ഇവയിലൂടെയൊക്കെ നാശനഷ്ടങ്ങൾ ഗണ്യമായിട്ട് കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ പ്രകൃതിയെ ഭയപ്പെടുന്നതിനേക്കാൾ പ്രകൃതിയെ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് തയ്യാറെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇനി അഗ്നിപർവ്വതങ്ങളെ കുറിച്ച് രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി കേട്ടാലോ? നമ്മുടെ സൗരയൂഥത്തിലെ മറ്റ് ഗ്രഹങ്ങളിലും ഉപഗ്രഹങ്ങളിലും അഗ്നിപർവ്വതത്തിന്റെ പ്രവർത്തനത്തിന്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് അഗ്നിപർവ്വതങ്ങൾ ഭൂമിയിൽ മാത്രമല്ല കേട്ടോ ഉള്ളത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചൊവ്വയിലെ ഒളിമ്പസ് മോൺസ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന അഗ്നിപർവ്വതവും ഏറ്റവും ഉയരം കൂടിയ പർവ്വതങ്ങളിൽ ഒന്നുമാണ്. അതുപോലെ തന്നെ ലാവയ്ക്ക് നമ്മളൊക്കെ വിചാരിക്കുന്നതിലും അപ്പുറം അതിശയകരമായിട്ടുള്ള ചൂടാണ് കേട്ടോ. അഗ്നിപർവ്വതത്തിൽ നിന്ന് പുറത്തു വരുന്ന ലാവയുടെ താപനില എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഏകദേശം 700 ഡിഗ്രി സെൽഷ്യസ് മുതൽ 1200 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ലാവയ്ക്ക് അതിന്റെ വഴിയിലുള്ള പല വസ്തുക്കളെയും ഉരുക്കാനോ കത്തിക്കാനോ വരെ സാധിക്കും. കടലിലടിയിലും അഗ്നിപർവ്വതങ്ങളുണ്ട് കേട്ടോ. നമ്മൾ കാണുന്ന അഗ്നിപർവ്വതങ്ങൾ കൂടുതലും കരയിലാണ്. എന്നാൽ സമുദ്രത്തിന്റെ അടിത്തട്ടിലും ആയിരക്കണക്കിന് അഗ്നിപർവ്വതങ്ങളും അഗ്നിപർവ്വത വിള്ളലുകളും ഉണ്ട്. പലതും വെള്ളത്തിനടിയിലായതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് കാണാനായിട്ട് സാധിക്കത്തില്ല. അതുപോലെ ചില ദ്വീപുകൾ അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് രൂപപ്പെട്ടിട്ടുണ്ട്. അതെന്തൊക്കെയാന്ന് കേട്ടാലോ? കടലിനടിയിലെ അഗ്നിപർവ്വതത്തിൽ നിന്ന് തുടർച്ചയായിട്ട് ലാവ പുറന്തള്ളപ്പെടുമ്പോൾ കാലക്രമേണ ലാവ കെട്ടിക്കിടന്ന് കടലിന് മുകളിലേക്ക് ഉയരാം. ഇങ്ങനെ ചില അഗ്നിപർവ്വത ദ്വീപുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് ഹവായ് ദ്വീപുകൾ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഇത്തരത്തിൽ അഗ്നിപർവ്വതത്താൽ രൂപപ്പെട്ട ദ്വീപുകളിൽ ഉദാഹരണമാണ് ഹവായ് ദ്വീപുകൾ. തീർന്നിട്ടുള്ള ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സുകളെ കേൾക്കാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. സ്റ്റേ ട്യൂൺ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു AC വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ AC ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്ന് വാങ്ങാം.
5: ഓക്സിജൻ.
6: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
7: നന്ദലക് ജി മാർട്ട്
6: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
8: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ ലാപ്ടോപ്പുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
2: ഓക്സിജൻ തിരിച്ചിട്ടുള്ള.
0: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
4: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം കേട്ടോണ്ടിരിക്കുന്നത് ലൗഡ് സ്പീക്കറാണ്. വിത്ത് മീ ആർ ജെ അനുഷ. അഗ്നിപർവ്വത സ്ഫോടനത്തിനിടെ മിന്നലും ഉണ്ടാകാം, അതിശയം തോന്നുമല്ലേ. ഇത് ആക്ച്വലി വളരെ കൗതുകകരമായിട്ടുള്ളൊരു പ്രതിഭാസമാണ്. അഗ്നിപർവ്വത സ്ഫോടനത്തിൽ ഉയരുന്ന ക്ഷാരകണങ്ങളും പാറക്കഷണങ്ങളും പരസ്പരം കൂട്ടിയിടിക്കുമ്പോൾ വൈദ്യുത ചാർജുകൾ രൂപപ്പെടാം. ഇതിന്റെ ഫലമായിട്ട് അഗ്നിപർവ്വതത്തിന്റെ ചാരമേഘത്തിനുള്ളിൽ മിന്നലുണ്ടാകാം. ഇതിനെ ചിലപ്പോൾ വോൾക്കാനിക് ലൈറ്റ്നിംഗ് എന്നും വിളിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റിൽ ഒന്നാണ് അഗ്നിപർവ്വതങ്ങൾ നാശം മാത്രമല്ല നൽകുന്നത് എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഗ്നിപർവ്വത സ്ഫോടനം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെങ്കിലും ദീർഘകാലത്തിൽ അഗ്നിപർവ്വത ചാരവും പാറകളും ഒക്കെ നമ്മുടെ മണ്ണിന് ധാതുക്കൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില അഗ്നിപർവ്വത പ്രദേശങ്ങളിലെ മണ്ണ് കൃഷിക്ക് വളരെ ഫലഭൂയിഷ്ഠമായിരിക്കും. മറ്റൊരു ഫാക്റ്റ് കേൾക്കാനുള്ളത്, അഗ്നിപർവ്വത ചൂട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ജിയോ തെർമൽ എനർജി എന്ന് നമ്മൾ കേട്ട് കാണുമല്ലേ. ഭൂമിക്കടിയിലെ ചൂട് ഉപയോഗിച്ചിട്ട് ജിയോ തെർമൽ എനർജി ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. അഗ്നിപർവ്വത പ്രവർത്തനമുള്ള ചില രാജ്യങ്ങളിൽ ഭൂമിക്കടിയിലെ ചൂട് വൈദ്യുതി ഉൽപ്പാദനത്തിനും ചൂടുവെള്ളത്തിനുമായിട്ട് യൂസ് ചെയ്തു വരുന്നുണ്ട്. അതുപോലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം എവിടെയാണെന്നറിയോ? ഹവായിലെ മൗനലോവ. ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ സജീവ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണ് കേട്ടോ ഹവായി ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന മൗനലോവ. കടൽ നിരപ്പിന് മുകളിലുള്ള ഉയരം മാത്രം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വലുപ്പം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാകില്ല. സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് അളക്കുമ്പോൾ അതിൻ്റെ ഉയരവും വലുപ്പവും വളരെ വലുതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടി കേൾക്കണം, അഗ്നിപർവ്വതങ്ങൾക്കും ജീവിതചക്രമുണ്ട് എന്നുള്ളത്. അതിശയം തോന്നുമല്ലേ. അതായത് ഒരു അഗ്നിപർവ്വതം എല്ലായ്പ്പോഴും ഒരേ രീതിയിൽ തന്നെ പ്രവർത്തിക്കണമെന്നില്ല. അത് സജീവം, സുപ്തം അല്ലെങ്കിൽ നിർജീവം എന്നിങ്ങനെ വ്യത്യസ്ത അവസ്ഥകളിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു കാലത്ത് സജീവമായിരുന്ന അഗ്നിപർവ്വതം ദീർഘകാലം ശാന്തമായിരിക്കാം. ഇനി നമ്മുടെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ പുറത്തു വരുന്ന ലാവ തണുത്ത് പുതിയ പാറകൾ രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ ദീർഘകാലം കൊണ്ട് ഈ ഒരു പ്രോസസ്സ് നമ്മുടെ ഭൂമിയുടെ ഉപരിതലം പല രീതിയിൽ അതിൻ്റെ രൂപം മാറ്റുകയും പുതിയ മലനിരകളും ദ്വീപുകളും പ്രദേശങ്ങളെ രൂപപ്പെടുന്നതിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അഗ്നിപർവ്വതം എന്നത് വെറും തീയും പുകയും പുറത്തേക്ക് തള്ളുന്ന ഒരു മല മാത്രമല്ല എന്ന് ഏകദേശം മനസ്സിലായി കാണുമല്ലേ. അത് ഭൂമിയുടെ ഉള്ളിലെ ശക്തിയെ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള പ്രകൃതി പ്രതിഭാസമാണ്. നാശം വിതയ്ക്കാനായിട്ട് കഴിയുന്ന അഗ്നിപർവ്വതങ്ങൾ തന്നെ പുതിയ ഭൂമിയും ഫലഭൂയിഷ്ഠമായ മണ്ണും ഊർജ സ്രോതസ്സുകളും ഒക്കെ സൃഷ്ടിക്കുന്നതിൽ പങ്കാളികളാകുന്നുണ്ട്. പ്രകൃതിയെ ഭയപ്പെടുത്തുന്നതാണ്, പക്ഷെ അതിനെ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ അത്ഭുതം നമ്മെ തിരിച്ചറിയിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ നമ്മൾ ഭൂമിയുടെ പല പ്രതിഭാസങ്ങളെ പറ്റിയിട്ട്, അതായത് ഭൂകമ്പങ്ങളെ പറ്റിയിട്ടും അതുപോലെ തന്നെ അഗ്നിപർവ്വത സ്ഫോടനത്തെ പറ്റിയിട്ടുമാണ് ഡീറ്റെയിൽഡായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നത്. എന്തായാലും ഇന്നത്തെ ലൗഡ് സ്പീക്കർ വൈൻഡ് അപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനായിട്ട് ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: 25ൽ 1 നമുക്ക് അടിച്ചാലോ? 100ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
4: എന്ത് പറ്റി?
3: അറിഞ്ഞില്ലേ, നന്ദന ജിമാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
0: ഗോപു നന്ദലത്ത് ജിമാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
5: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
6: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-587-3115.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ വാഷിംഗ് മെഷീനുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോ.
3: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
4: ആ എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
5: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
6: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
5: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
7: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
8: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
7: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
9: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
10: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
11: Once again, welcome back to APL with me, RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 16 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ഗെയിമിൽ ഓഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കുട്ടി കുട്ടി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് ഐശ്വര്യമായിട്ട് ആദ്യത്തെ ഓഡിയോയിലേക്ക് കടക്കാം. ഓഡിയോ ഇതാണ്.
12: ഈ രാത്രിയിലത്തെ ഭക്ഷണം നാക്കെ വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു. ഒരുമാതിരി വേഗത്തെ അരിയും കുഴമ്പ് പോലത്തെ കോഴിക്കറിയും. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഈ പച്ചക്കറി അരി ഒക്കെ കൂടെ ഒന്നിച്ചിട്ടാണോ പുഴുങ്ങുന്നത്? ജോലി എങ്ങനെ തീർക്കാൻ?
13: അയ്യോ, അതാ ഫ്രൈഡ് റൈസ്.
12: എന്താ
13: ഫ്രൈഡ് റൈസ്?
12: എന്തു കുന്തോ, ഇത് വീട്ടിലോ മറ്റോ ആയിരുന്നെങ്കിൽ എന്റെ പപ്പൻ ചേട്ടൻ SI എടുത്ത് മുഖത്തോട്ട് ഒറ്റ ഏറെ അറിഞ്ഞേനെ. പാവം പിള്ളേര്, ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ തിന്നാൻ പറ്റുള്ളൂ.
11: യെസ്, ഇതാണ് ഓഡിയോ. ഇതേത് സിനിമയിലെ ഓഡിയോ ആണ് എന്നതാണ് എന്റെ ക്വസ്റ്റ്യൻ. സോ ആൻസേഴ്സ് പറയാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090-04-2919-09-09-00. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-00. ഓഡിയോ കേൾക്കാത്തവർക്കായിട്ട് ഒന്നുകൂടെ പ്ലേ ചെയ്യാം. ഓഡിയോ ഇതാണ്.
12: ഈ രാത്രിയിലത്തെ ഭക്ഷണം നാക്കെ വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു. ഒരുമാതിരി വേഗത്തെ അരിയും കുഴമ്പ് പോലത്തെ കോഴിക്കറിയും. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഈ പച്ചക്കറി അരി ഒക്കെ കൂടെ ഒന്നിച്ചിട്ടാണോ പുഴുങ്ങുന്നത്? ജോലി എങ്ങനെ തീർക്കാൻ?
13: അയ്യോ, അതാ ഫ്രൈഡ് റൈസ്.
12: എന്താ
13: ഫ്രൈഡ് റൈസ്?
12: എന്തു കുന്തോ, ഇത് വീട്ടിലോ മറ്റോ ആയിരുന്നെങ്കിൽ എന്റെ പപ്പൻ ചേട്ടൻ SI എടുത്ത് മുഖത്തോട്ട് ഒറ്റ ഏറെ അറിഞ്ഞേനെ. പാവം പിള്ളേര്, ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ തിന്നാൻ പറ്റുള്ളൂ.
11: യെസ്, നമ്മുടെ സത്യൻ അന്തിക്കാട് സാറ് സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ്. നമ്മുടെ ശ്രീനിവാസൻ സാറ് തിരക്കഥ എഴുതിയിട്ടുള്ള സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ്. തിലകൻ സാറ് പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ് കേട്ടോ. സോ ആൻസേഴ്സ് കിട്ടിയെങ്കിൽ വേഗം തന്നെ വിളിച്ചോളൂ. നമുക്ക് ആ ഒരു ഗ്യാപ്പിനിടയിൽ ഒരു സൂപ്പർ ഹിറ്റ് പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി ഇന്ദ്രൻ.

0: വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9958731155.
2: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
3: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്യന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
5: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു TV വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട്. September 4 മുതൽ 10 വരെ TVകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
6: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
7: ഓഗസ്റ്റ് 1 മുതൽ September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
8: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
9: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ. ഫ്രിഡ്ജുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
5: വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 30 മിനിറ്റ് ആയിട്ടുണ്ട്. ബ്രേക്കിന് മുന്നേ ഞാൻ കേൾപ്പിച്ച ഓഡിയോ ഇതായിരുന്നു.
6: ഈ രാത്രിയിലത്തെ ഭക്ഷണം നാക്കെ വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു. ഒരുമാതിരി വേകാത്ത അരിയും കുഴമ്പ് പോലത്തെ കോഴിക്കറിയും. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഈ പച്ചക്കറി അരിയൊക്കെ കൂടെ ഒന്നിച്ചിട്ടാണോ പുഴുങ്ങുന്നത്? ജോലി എങ്ങ് തീർക്കാൻ?
7: അയ്യോ, അതാ ഫ്രൈഡ് റൈസ്.
6: എന്താ
7: ഫ്രൈഡ് റൈസ്?
6: എന്തു കുന്തോ. ഇത് വീട്ടിലോ മറ്റോ ആയിരുന്നെങ്കിൽ എന്റെ പപ്പൻ ചേട്ടൻ SI എടുത്ത് മോത്തോട്ട് ഒറ്റ ഏറിഞ്ഞേന്. പാവം പിള്ളേര്, ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ തിന്നാൻ പറ്റുള്ളൂ.
5: യെസ്, ഇതേത് സിനിമയിലെ ഓഡിയോ ആണ് എന്നതായിരുന്നു ബ്രേക്കിന് മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ പറയാനായിട്ട് ഒരു കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
8: ഹലോ
5: ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നേ?
8: നമസ്കാരം,
5: വിശ്വൻ ചേട്ടാ. ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
8: അല്ലല്ല, സ്ഥിരം വിളിക്കുന്ന.
5: വിളിക്കാറുണ്ട്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
8: വീട്ടിലെ 2 മക്കളും.
5: ഓക്കെ, എല്ലാരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കാണ്. ചായ ഒക്കെ കുടിച്ചോ?
8: ചായ കുടിച്ചു
5: കുടിച്ചു. റെഡി ആയിട്ടിരിക്കുവാണ് ആൻസർ പറയാനായിട്ട് അല്ലേ? നമ്മുടെ ഓഡിയോ ക്ലിപ്പ് കേട്ടായിരുന്നോ?
8: കേട്ടു.
5: സിനിമ ഏതാണെന്ന് മനസ്സിലായോ?
8: മൈ ഡിയർ
5: മുത്തച്ഛൻ. ഉറപ്പാണോ? ഒരു മാറ്റവും ഇല്ല. സംഭാഷണമാണ് ഇതിനകത്തെ. മൈ ഡിയർ മുത്തച്ഛൻ ആരാണ്?
8: മൈ ഡിയർ മുത്തച്ഛൻ തിലകനാണെന്നാണ്
5: തോന്നുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് കേട്ടോ. കൺഗ്രാചുലേഷൻസ്. ഓക്കെ, അപ്പൊ ചേട്ടാ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. വീണ്ടും വിളിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് വിശ്വനാഥൻ ചേട്ടനാണ്. ചേട്ടൻ എന്തായാലും കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിലും കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. നോക്കാം. കാവ്യ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, തലയണ മന്ത്രം. വിശ്വൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, മൈ ഡിയർ മുത്തച്ഛൻ. സാവിത്രി ചേച്ചി, അൻവർ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, മൈ ഡിയർ മുത്തച്ഛൻ. ഉണ്ണി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, തലയണ മന്ത്രം. മിന്നു വിനോദ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും മൈ ഡിയർ മുത്തച്ഛൻ എന്നാണ്. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഗാന്ധി നഗർ 2nd Street. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് വന്നിട്ടുള്ളത് മൈ ഡിയർ മുത്തച്ഛൻ എന്നാണ്. 1992 റിലീസായിട്ടുള്ള സിനിമയാണ്. നമ്മുടെ SN അന്തിക്കാട് സാറ് സംവിധാനം ചെയ്ത്, ശ്രീനിവാസൻ സാറ് തിരക്കഥ എഴുതിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് കേട്ടോ. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത സിമ്പിൾ ആയിട്ടുള്ള ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാം. ഓഡിയോ ഇതാണ്.
9: ഇതാ എന്റെ വീട്.
10: അവസരം നമ്മള് കണ്ടുപിടിച്ച്.
9: ഇതെന്തിനാ വെച്ചിരിക്കുന്നത് അറിഞ്ഞൂടെ?
10: നീ വേലയാടാതിരിക്കാൻ ആരാ ഇവിടെ പൈസ കൊടുക്കണ? മാറി.
9: അയ്യോ അമ്മേ, ഒന്നും പറ്റിയോ? ഞാനല്ല, ഇതാരാ വന്നിരിക്കുന്ന നോക്ക്.
10: പറഞ്ഞായിട്ടില്ലേ ആരാ വന്നേക്കണേ നോക്കണേ.
5: ഓഡിയോ കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായ കാണും സിനിമ ഏതാണെന്നുള്ളത്. നമ്മൾ ഒരുപാട് തവണ TVയിലൊക്കെ കണ്ട് ഒരുപാട് ഒരുപാട് ഒരുപാട് ചിരിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. നമ്മുടെ ദിലീപും കാവ്യ മാധവനും പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ്. ഇതേത് സിനിമയാണ് എന്നതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. സോ ആൻസേഴ്സ് പറയാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090. 0474 2919090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ഗില്ലി എന്ന മൂവിയിലൊരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: BDC-ക്കൊപ്പം ഹെൽത്തി ഓണം, CBC, ലിമിറ്റ് പ്രൊഫൈൽ, TSH തുടങ്ങി 40 പരം പാരാമീറ്റേഴ്സ്. ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700.
4: വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര.
5: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
6: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
5: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ achayansgold.in.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
3: ും മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9985873115.
4: ഇതാ എന്റെ വീട്.
5: അവസരം നമ്മൾ കണ്ടുപിടിച്ചു.
4: ഇതെന്തിനാ വെച്ചിരിക്കുന്നത് അറിഞ്ഞൂടെ?
5: നീ വേലയാടാതിരിക്കാൻ ആരാ ഇവിടെ പൈസ കൊടുക്കണ? മാറി.
4: അയ്യോ അമ്മേ, ഒന്നും പറ്റിയോ? ഞാനല്ല, ആരാ വന്നിരിക്കുന്ന നോക്ക്.
5: പറഞ്ഞേട്ടില്ലേ ആരാ വന്നേക്കണേ നോക്കണി.
6: യെസ്, ഇതേത് സിനിമയിലെ ഓഡിയോ ആണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറേയധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. അഭിഷിമ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു തിളക്കം. ആശ, ഗീത ചേച്ചി, മണികണ്ഠൻ ചേട്ടൻ, ഉണ്ണി, സാവിത്രി ചേച്ചി, സഹദേവൻ ചേട്ടൻ, അർച്ചന ചേച്ചി, കാവ്യ, അൻവർ, അതുല്യ, മിന്നു, ഫൈനലി ആതിര എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് തിളക്കം എന്ന് തന്നെയാണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്. തിളക്കം എന്ന സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ്. നമ്മളൊക്കെ ഒരുപാട് തവണ ടി വിയിൽ കണ്ട് ചിരിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. ഒരുപാട് റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു സിനിമയാണല്ലേ. ദിലീപും കാവ്യ മാധവനും പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള സിനിമയാണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോയിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ഓഡിയോ ഇതാണ്.
7: ഡ്യൂട്ടി സമയത്ത് ഡോക്ടർ സ്വല്പം ചൂടാണല്ലേ?
8: അല്ലാത്തപ്പോഴും ചൂടാണ്.
7: എന്നെ അറിയുമായിരിക്കും.
8: അറിഞ്ഞാലും ഇല്ലെങ്കിലും ചില മര്യാദകൾ പാലിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്.
7: ഞാനൊരു തോറ്റ എം എൽ എ ആണ്.
8: തോറ്റാൽ എങ്ങനെ എം എൽ എ ആവുന്നത്? തോറ്റ സ്ഥാനാർത്ഥി എന്ന് തിരുത്തി പറയണം.
7: എന്നെ ജനങ്ങൾ വിളിക്കുന്നത് അങ്ങനെയാണ്.
8: ഞാനങ്ങനെ വിളിക്കില്ല.
7: വേണ്ട, ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന രാഷ്ട്രീയ പാരമ്പര്യമാണ് എനിക്കുള്ളത്.
6: യെസ്, എന്നും നന്മകൾ എന്ന സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ്. നമ്മുടെ ശ്രീനിവാസൻ സാർ തിരക്കഥ എഴുതിയിട്ടുള്ള സിനിമയാണ്. ജയറാം, ശാന്തികൃഷ്ണ അവരൊക്കെ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. എന്റെ ചോദ്യം ഇതാണ്, ഈ സിനിമയുടെ സംവിധായകൻ ആരാണ്, ഡയറക്ടർ ആരാണ് എന്നതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0474 2919090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ഫെജോ പാടിയിട്ടുള്ള ഒരു തകർപ്പൻ പാട്ട് കേൾക്കാം ഇനി. ആശ്രയ പ്രീമിയോ ലീഗിലൂടെ

0: 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈഡ്ലി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈഡ്ലി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈഡ്ലി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.
2: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: നറുക്കെടുപ്പിലൂടെ
2: ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
4: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. September 4 മുതൽ 10 വരെ മൊബൈൽ ഫോണുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ
2: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
5: സ്വയംവര സെയിൽസ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: Once again, welcome back to APL with me, RJ Anamika. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഗെയിമിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബ്രേക്കിന് മുന്നേ ഞാൻ കേൾപ്പിച്ച ഓഡിയോ ഇതായിരുന്നു.
1: ഡ്യൂട്ടി സമയത്ത് ഡോക്ടർ സ്വല്പം ചൂടാണല്ലേ?
2: അല്ലാത്തപ്പോഴും ചൂടാണ്.
1: എന്നെ അറിയുമായിരിക്കും.
2: അറിഞ്ഞാലും ഇല്ലെങ്കിലും ചില മര്യാദകൾ പാലിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്.
1: ഞാനൊരു തോറ്റ MLA ആണ്.
2: തോറ്റാൽ എങ്ങനെ MLA ആവുന്നത്? തോറ്റ സ്ഥാനാർത്ഥി എന്ന് തിരുത്തി പറയണം.
1: എന്നെ ജനങ്ങൾ വിളിക്കുന്നത് അങ്ങനെയാണ്.
2: ഞാൻ അങ്ങനെ വിളിക്കില്ല.
1: വേണ്ട, ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന രാഷ്ട്രീയ പാരമ്പര്യമാണ് എനിക്കുള്ളത്.
0: എന്നും നന്മകൾ എന്ന സിനിമയിലെ ഓഡിയോ ക്ലിപ്പ് ആണ്. ഈ സിനിമയുടെ സംവിധായകൻ ആരാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. ആൻസർ പറയാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. സത്യൻ അന്തിക്കാട്, അൻവർ, ഉണ്ണി, സാവിത്രി ചേച്ചി, മിന്നു, ആതിര, വിനോദ് ചേട്ടൻ, ഫൈനലി പ്രിയ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് സത്യൻ അന്തിക്കാട് എന്ന് തന്നെയാണ്. എല്ലാവരും അറിയിച്ചിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റാണ്. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് എന്നും നന്മകൾ. നമ്മുടെ ശ്രീനിവാസൻ, അതുപോലെ തന്നെ ജയറാം, ശാന്തികൃഷ്ണ എന്നിവർ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് കേട്ടോ. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോയിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ഓഡിയോ ഇതാണ്.
3: എന്നെ സംസാരിക്കാൻ ഉന്തി തള്ളി വിട്ടിട്ട് നിന്റെ ഇവിടെ കിടന്ന് വൺ മാൻ ഷോ. എടാ, നീയോ മിണ്ടള്ള, ഞാനും കൂടി മിണ്ടാണ്ടിരുന്നെങ്കിൽ ഐറ്റങ്ങൾ ഇതി കിടന്ന് ഉറങ്ങിയാനെ. ഞാനേ ഇനി ഒരു അക്ഷരം മിണ്ടൂലടാ.
4: അമ്മല അങ്ങനെ പറയല്ലടാ. എന്താ അവരാണെങ്കിൽ അങ്ങോട്ടേക്ക് പോയത്.
0: യെസ്, നമ്മുടെ ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ കോമഡി ഫിലിമിലെ ഓഡിയോ ക്ലിപ്പാണ്. നസ്ലിൻ മമിത കോംബോയിൽ വന്നിട്ടുള്ള ഒരു സിനിമയാണ്. ഇതേത് ഫിലിമിലെ ഓഡിയോ ആണ് എന്നതാണ് എൻ്റെ സിമ്പിളായിട്ടുള്ള ചോദ്യം. സോ സിമ്പിളായിട്ടുള്ള ആൻസേഴ്സ് പറയാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അശ്രിയ പ്രീമിയർ ലീഗിലൂടെ ഇനിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി ജീൻസ്.

0: സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: തിരക്കിൽപ്പെട്ട് ഓണം ഓഫറുകൾ മിസ്സായവരുണ്ടോ എങ്കിൽ ഇതാണ് ലാസ്റ്റ് ചാൻസ്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ ഡിജിറ്റൽ ഇലക്ട്രോണിക് ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ വാങ്ങാം. അടുത്തുള്ള ഓക്സിജൻ ഷോറൂം സന്ദർശിക്കൂ.
3: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: വിലക്കുറവാണ് അൽജയുടെ സ്പെഷ്യാലിറ്റി,
6: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
3: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്തിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മുതൽ അസീസയിൽ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
4: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ ലാപ്ടോപ്പുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ.
2: കൈരളി ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി. കൈരളി ജ്വല്ലേഴ്സ്, 6 Junction, അഞ്ചൽ. BDC ക്കൊപ്പം ഹെൽത്തി ഓണം. CBC, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40 പരം പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1299 രൂപ പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700. വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര.
5: എന്നെ സംസാരിക്കാനും ഉന്തി തള്ളി വിട്ടിട്ട് നിന്റെ ഇവിടെ കിടന്ന് വൺ മാൻ ഷോ. എടാ, നീയോ മിണ്ടള്ള, ഞാനും കൂടി മിണ്ടാണ്ടിരുന്നെങ്കിൽ ഐറ്റങ്ങൾ ഇതിൽ കിടന്നുറങ്ങിയാനെ. ഞാനേ ഇനി ഒരു അക്ഷരം മിണ്ടൂലടാ.
6: അമ്മല അങ്ങനെ പറയലടാ.
7: യെസ്, ഗിരീഷ് ഷെടി സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ് ഇത്. ഏത് ഫിലിമിലേതാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. ആൻസർ പറയാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ
8: ഹലോ
7: ഹലോ, ഗുഡ് ഈവനിംഗ്, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നേ? ഹലോ
8: ഹലോ
7: ഹലോ
8: ഹലോ
7: ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു, പ്രേമലു, അർച്ചന ചേച്ചി, കാവ്യ, അൻവർ, അതുല്യ, സാവിത്രി ചേച്ചി, ആബേൽ ചേട്ടൻ, വിനോദ് ചേട്ടൻ, അരുണിമ ആൻഡ് ഫൈനലി മിന്നു എന്നിവർ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നത് പ്രേമലു എന്ന് തന്നെയാണ്. പ്രേമലു ഈസ് എ റൈറ്റ് ആൻസർ. നമ്മുടെ ഗിരീഷ് ഷെടി സംവിധാനം ചെയ്ത് നസ്ലിൻ, മമിത താരജോഡികൾ എത്തിയിട്ടുള്ള ഒരു അട്ടിപൊളി മൂവി തന്നെയാണ്. നമ്മുടെ മമിതയുടെ കരിയറിലെ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറിയിട്ടുള്ള ഒരു സിനിമ കൂടിയായിരുന്നു പ്രേമലു. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോയിലേക്ക് കടക്കാം. ഓഡിയോ ഇതാണ്.
9: എന്റെ ബായിക്ക് ഞാനിവിടെ തറവാടക ചരക്ക് വെച്ചതാണോ പ്രശ്നം? ഞാനിവിടെ ചരക്ക് ഉണ്ടോന്ന് വെച്ചിട്ട് ഇപ്പൊ ഏകദേശം 30 മണിക്കൂറായി. മണിക്കൂറിന് 10 രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ തറവാടകയ്ക്കാണ് ഞാനിതിവിടെ വെച്ചിരുന്നതെങ്കിൽ 300 രൂപ തന്നിട്ട് എനിക്കിത് എടുത്തോണ്ട് പോകാരുന്നല്ലോ. ഇപ്പൊ പണയത്തിന് വെച്ചതുകൊണ്ടല്ലേ 500 രൂപ തരേണ്ടി വരുന്നത്? അപ്പോഴും ബായിക്ക് 200 രൂപ ലാഭമല്ലേ?
10: അത് ശരിയാണല്ലോ.
7: 2011 റിലീസായിട്ടുള്ള ഒരു സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ്. മമ്മൂക്ക, കാവ്യ, മാധവൻ എന്നിവർ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു പീരിയഡ് ആക്ഷൻ റൊമാൻറ്റിക് മൂവിയിലെ ഓഡിയോ ക്ലിപ്പാണ്. ഇതേത് സിനിമയിലെ ഓഡിയോ ആണ് എന്നതാണ് എൻ്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090, 0474-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. നമുക്ക് ദീപക് ദേവ് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി തകർപ്പൻ പാട്ട് കേൾക്കാം. ഇനി ആ ശ്രീ ആ പ്രീമിയർ ലേക്കിലൂടെ

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: ഒള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC Road, കൊട്ടാരക്കര.
4: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, up to 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
8: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട്, September 4 മുതൽ 10 വരെ. വാഷിംഗ് മെഷീനുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു എ സി വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ എ സികൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്ന് വാങ്ങാം.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
6: മുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
7: സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
8: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
7: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
9: Once again, welcome back to APL with me, RJ Anamika. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 38 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ കേൾപ്പിച്ച ഓഡിയോ ഇതായിരുന്നു.
10: എന്റെ ഭായിക്ക് ഞാനിവിടെ തറവാട കതരാതെ ചരക്ക് വെച്ചതാണോ പ്രശ്നം? ഞാനിവിടെ ചരക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇപ്പൊ ഏകദേശം 30 മണിക്കൂറായി. മണിക്കൂറിന് 10 രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ തറവാടയൊക്കെയാണ് ഞാനിതിവിടെ വെച്ചിരുന്നെങ്കിൽ 300 രൂപ തന്നിട്ട് എനിക്ക് എടുത്തോണ്ട് പോകാരുന്നല്ലോ. ഇപ്പൊ പണയത്തിന് വെച്ചതുകൊണ്ടല്ലേ 500 രൂപ തരേണ്ടി വരുന്നത്. അപ്പോഴും ഭായിക്ക് 200 രൂപ ലാഭമല്ലേ?
11: അത് ശരിയാണല്ലോ.
9: യെസ്, ഇത് ഏത് സിനിമയിലെ ഓഡിയോ ആണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ ആൻസർ പറയാനായിട്ട്. അടുത്ത കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു, വെനീസിലെ വ്യാപാരി ശരത്, ലിൻഡു ചേച്ചി, സാവിത്രി ചേച്ചി, അൻവർ, ഉണ്ണി, അർച്ചന ചേച്ചി, കാവ്യ, ആതിര, വിനോദ് ചേട്ടൻ, കാത്തു ആൻഡ് ഫൈനലി തങ്കമ്മിന്റെ ടീച്ചർ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് വെനീസിലെ വ്യാപാരി എന്ന് തന്നെയാണ്. എല്ലാവരും അറിയിച്ചിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്. വെനീസിലെ വ്യാപാരി എന്ന സിനിമയിലെ ഓഡിയോ ക്ലിപ്പ് ആയിരുന്നു ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മമ്മൂക്ക, കാവ്യ മാധവൻ എന്നിവർ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമ കൂടിയായിരുന്നു. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോയിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ഓഡിയോ ഇതാണ്.
12: മഹിളാമണികളായ നിങ്ങൾ തന്നെ കാശ് പിരിക്കുന്നില്ലേ? കഴിഞ്ഞ വർഷം തന്നെ കോളേജ് ബിൽഡിംഗ് ഫണ്ട്, സ്റ്റാഫ് റൂം ഫണ്ട്, മറ്റേ ഫണ്ട്, മൂത്രപ്പര ഫണ്ട്, ആ ഫണ്ട്, ഈ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തോരം കാശായി കൊച്ചുങ്ങളെ കയ്യിൽ നിന്ന് പിരിച്ചത്. അതൊക്കെ കണ്ടല്ലേ യുദ്ധങ്ങൾ പഠിക്കുന്നത്.
9: നമ്മുടെ പ്രിയദർശൻ സാറ് സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. കംപ്ലീറ്റ് ആയിട്ടും വുമൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ്. 2000 റിലീസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. 3 ലാംഗ്വേജസിൽ ഒരേ സമയം ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് കേട്ടോ. അപ്പോൾ സിനിമ ഏതാണ് എന്നതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090, 0474-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
5: സ്വയംവര
3: സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
7: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
8: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കയിൽ ബമ്പർ സമ്മാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
9: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
10: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
11: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
12: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം
1: ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
2: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
3: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
2: സ്വയംവര സെയിൽസ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
4: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും 1 കിട്ടാനും മതി.
5: എന്തു പറ്റി?
4: അറിഞ്ഞില്ലേ? നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലിനോ കാറുകൾ, കൂടാതെ 100 LED TVs, 100 gold coins, 100 silver coins, 100 washing machines എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
6: ഗോപുനന്ദിലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
7: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
8: Asriya Premierly.
9: Once again, welcome back to APL with me, RJ Anamika. Studio clock ൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 52 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ഗെയിമിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓഡിയോ ഇതായിരുന്നു.
10: അപ്പൊ കാശ് പിരിച്ച് കറങ്ങി നടക്കുന്നതോ?
11: കാശ് പിരിക്കുന്നതാണോ കുറ്റം? ഇവിടെ ആരെ കാശ് പിരിക്കാത്ത? മഹിളാമണികളായ നിങ്ങൾ തന്നെ കാശ് പിരിക്കുന്നില്ലേ? കഴിഞ്ഞ വർഷം തന്നെ കോളേജ് ബിൽഡിംഗ് ഫണ്ട്, സ്റ്റാഫ് റൂം ഫണ്ട്, മറ്റേ ഫണ്ട്, മൂത്രപ്പര ഫണ്ട്, ആ ഫണ്ട്, ഈ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തോരും കാശായി കൊച്ചുങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചത് അതൊക്കെ കണ്ടല്ലേ പഠിക്കുന്നത്.
9: പ്രിയദർശൻ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ് ഇത്. ഏത് ഫിലിമിലേതാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. നോക്കാം. മജീദിക്ക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു രാക്കിളി പാട്ട്. സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കുടുംബശ്രീ. അർച്ചന ചേച്ചി, സാവിത്രി ചേച്ചി, കാത്തു, അരവിന്ദ്, മിന്നു ആൻഡ് ഫൈനലി അപർണ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് രാക്കിളിപ്പാട്ട് എന്നാണ്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത് രാക്കിളിപ്പാട്ടാണ് കേട്ടോ. ആ ഒരു സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. പ്രിയദർശൻ സംവിധാനം ചെയ്ത തബു, ജ്യോതിക ഒക്കെ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടും വുമൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ഒരേ സമയം തന്നെ 3 languages ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിക്കുകയാണ്. ഇനി നമ്മുടെ ആ പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കടക്കാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. ഈ ഒരു വീക്കിലെ നമ്മുടെ ആശ്രയ പ്രീമിയർ ലീഗിന്റെ വിന്നറിനെ നമ്മൾ ലക്കി ഡ്രോയിലൂടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗ്യശാലിയെ അനൗൺസ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം കൂടി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആരെയും വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. ഈ വീക്കിലെ ആശ്രയ പ്രീമിയർ ലീഗ് വിന്നർ ഈസ് യെസ് അൻവർ. അൻവർ ആണ്. അൻവർ, കൺഗ്രാചുലേഷൻസ്. ഗിഫ്റ്റിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഓഫീസിൽ നിന്നും അറിയിക്കുന്നതായിരിക്കും. അൻവറിനെ കാത്തിരിക്കുന്നത് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന ഒരു അട്ടിപ്പൊളി തകർപ്പൻ സമ്മാനമാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇത്തവണ വിന്നർ ആയില്ലല്ലോ എന്നോർത്ത് ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് ഗെയിമിൽ വീണ്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 54 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജനാമിക സൈനിങ് ഓഫ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു കെ എം കെ ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: അതെ, റെഡി ആയില്ലേ?
3: എങ്ങോട്ടാ?
2: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
3: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നും അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നോ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരകര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: നമസ്കാരം, ഗുഡ് ഈവനിംഗ്, വെൽക്കം ടു ക്ലാബ് ബോർഡ് വിത്ത് മീ ആർ ജെ അനുഷ. 2016 റിലീസായി ഷെയ്ൻ നിഗമും ശ്രുതി മേനോനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മനോഹരമാക്കിയ കിസ്മത്ത് എന്ന മലയാളം മൂവിയുടെ സ്റ്റോറിയും വിശേഷങ്ങളുമാണ് ഇന്നത്തെ ക്ലാബ് ബോർഡിൽ.
1: കുടുംബത്തിന് സാമ്പത്തിക കഷ്ടം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി കുടുംബത്തിന്റെ മാനം കൂടി കളയാൻ എന്റെ പുറപ്പാട്.
2: ഓൻകെന്താ ഉണ്ടാക്കി തിന്നണം പോണോ?
3: ഇർഫോ, ഈ കലിയില് പറയുന്നതിൽ എന്തെങ്കിലും കാര്യണ്ടാ?
4: ഒന്നുമില്ല, ഞാൻ കാരണം അവളുടെ ഒരു പ്രോജക്റ്റ് മുടങ്ങിപ്പോയി. അത് തീർത്തു കൊടുക്കാൻ വേണ്ടി അവളുടെ കൂടെ ഒന്ന് പോയി സഹായിച്ചു കൊടുത്തു.
0: നവാഗതനായ സംവിധായകൻ ഷാനവാസ് കെ ബാവുകുട്ടിയാണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. വിവിധ മത പശ്ചാത്തലമുള്ള നായകനും നായികയും തമ്മിലുള്ള പ്രണയവും അതേ തുടർന്നുള്ള സംഭവ വികാസങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയം. പൊന്നാനിയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തിൽ നിന്നാണ് നഗരത്തിലെ മുനിസിപ്പൽ കൌൺസിലർ കൂടിയായിരുന്ന ഷാനവാസ് കെ ബാവുകുട്ടി ചിത്രത്തിന്റെ തിരക്കഥ എഴുതുന്നത്. 2016 ജൂലൈ 29 റിലീസിനിറങ്ങിയ ഈ ഒരു മൂവി വാണിജ്യപരമായി വിജയം നേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സിനിമയിൽ ഇർഫാൻ എന്ന ക്യാരക്ടർ നെയിമിലാണ് ഷെയ്ൻ നിഗം അഭിനയിച്ചിരിക്കുന്നത്. അനിതയായി ശ്രുതി മേനോനും സബ് ഇൻസ്പെക്ടർ അജയ് സി മൗനായി ആയിട്ട് വിനയ് ഫോർട്ടും സയ്യിദ് ബാവയായിട്ട് അലൻസിയർ ലെ ലോപ്പസും മികച്ച പ്രകടനങ്ങൾ തന്നെയാണ് ഈ ഒരു സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്.
5: വന്നിട്ട് പറയാ
6: ബോസേ, ഇജ്ജും നടങ്ങ്, ഓള് വരും. ഇജ്ജ് എന്തിനാണ് കിടന്ന് പഠിക്കുന്നത്? ഇജ്ജ് നല്ല ആലോചിക്കണം. എന്റെ പെരയിലെ കാര്യം കണക്ക് അറിയാലോ. എന്റെ ഉപ്പയ്ക്കാക്ക, അവര് വെറുതെ ഇരിക്കൂല.
5: കൊല്ലി പോയിക്കങ്ങായി.
6: അതല്ല ബോസേ, ഇത് എന്റെ ഉമ്മാനോട് പറഞ്ഞിരിക്കണം.
5: ഉമ്മാനോട് പറഞ്ഞു മുറി ഉറന്നു വന്ന വണ്ടിയുടെ ചാവ് എടുത്തന്ന ഉമ്മ. ഉമ്മ എന്ത് ചെയ്യാനാണ്ട? എല്ലാം തീരുമാനിക്കുന്ന ഉപ്പയും കേല്ലേ. എന്നത്തെ പോലെ ഒരുപാട് കരഞ്ഞു. തന്റെ കിസ്മത്ത് പോലെ വരും.
0: എൽ.ജെ. ഫിലിംസ് കിസ്മത്തിന്റെ വിതരണാവകാശം ഏറ്റെടുത്തത് മുതലാണ് ഈ ഒരു മൂവി ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. പിന്നീട് ട്രെയിലറുകളിലൂടെയും പാട്ടുകളിലൂടെയും കിസ്മത്ത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറി. ചിത്രം കണ്ടതിനു ശേഷം ലാൽ ജോസ് വിതരണാവകാശം ഏറ്റെടുത്തു എന്ന് പറയുന്നതിനുമപ്പുറം ഈ സിനിമയ്ക്ക് മറ്റെന്താണ് കിട്ടാനുള്ളതല്ലേ? 23-കാരനായ ഒരു മുസ്ലിം ചെറുപ്പക്കാരനും 28-കാരിയായ ഒരു ഹിന്ദു ഷെഡ്യൂൾ കാസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പെൺകുട്ടിയും തമ്മിലുള്ള ഒരു പ്രണയമാണ് സിനിമയുടെ പ്രമേയം. ജാതിയും പ്രായവും ഒക്കെ പ്രണയത്തിന് വെല്ലുവിളിയാകുന്ന കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള ഒരു മൂവി തന്നെയാണ് കിസ്മത്. ഈ പ്രണയം നടക്കുമ്പോൾ ഷാനവാസ് അവിടുത്തെ മുനിസിപ്പൽ കൗൺസിലർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ കഥയെ കൂടുതൽ യാഥാർത്ഥ്യത്തോട് ബന്ധിപ്പിക്കാനായിട്ട് സംവിധായകന് സാധിക്കുകയും ചെയ്തു.
5: സാറേ, എത്ര നേരെ സാറേ ഞങ്ങൾ വന്നിട്ട്? ഞങ്ങൾക്ക് ശേഷം വന്നൊരു പോയി കണ്ടല്ലോ.
7: സമയം വിളിക്കാം, അവിടെ പോരിക്ക്.
5: എന്ത് സമയം
7: വിളിക്കാന്നുള്ള പറഞ്ഞത്?
8: എന്താണ് ബഹളം?
7: ആ സാറേ,
8: ആരാണോ അത്?
7: സമയം ഇല്ലാത്തൊരാൾ വന്നിട്ടുണ്ട്, വിളിക്കട്ടെ.
0: ബിടെക് വിദ്യാർത്ഥിയാണ് ഈ സിനിമയിലെ നായകനായിട്ടുള്ള ഇർഫാൻ. ഒരു ഗവേഷണ വിദ്യാർത്ഥിയായ അനിതയും മതത്തെയും പ്രായത്തെയും ഒക്കെ മറികടന്ന് വിവാഹിതരാകാൻ തീരുമാനിക്കുന്നതും അതേ തുടർന്നിട്ടുള്ള പ്രശ്നങ്ങളുമാണ് സിനിമയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്.

0: Clapboard. യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലാബോർഡ് ആണ്, വിത്ത് മീ ആർ ജെ അനുഷ. ഒരു യഥാർത്ഥ കവിതാക്കൾക്കുള്ള ട്രിബ്യൂട്ട് ആണ് കിസ്മത്ത് എന്ന മൂവി എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ ഒരുപാട് ഹൃദയസ്പർശിയായ രംഗങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ഇന്നും സോഷ്യൽ മീഡിയയിൽ ഇടം നേടിയിരിക്കുന്ന രംഗങ്ങളാണ് സിനിമയിലെ മിക്ക സീൻസുകളും. ചില രംഗങ്ങളിൽ അറിയാതെ പ്രേക്ഷകന്റെ കണ്ണു നിറയുന്നതും ഇത് യഥാർത്ഥമാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ്. ഒട്ടും നാടകീയതയില്ലാതെ വളരെ യാഥാർത്ഥ്യത്തോടു കൂടിയിട്ട് എഴുതിയ തിരക്കഥയും അത് കൃത്യമായിട്ട് ഒപ്പിയെടുത്ത സംവിധാനവുമാണ് കിസ്മത്ത് എന്ന മൂവിയുടെ വിജയം.
1: നിർത്തിക്കോണം, ഇന്നത്തോടെ നിന്റെ പ്രേമം വണ്ണങ്ങടി. മണ്ണിക്കണ്ട ഇറച്ചി മീനും തിന്നിട്ട് എല്ലു കുത്തണ മാപ്പിളാർ കേറി നിരങ്ങളല്ലടാ ഞങ്ങളുടെ.
0: അതിനൊപ്പം നിൽക്കുന്നു ഇർഫാനായിട്ടെത്തിയ ഷെയ്ൻ നിഗത്തിന്റെ അഭിനയവും, ഒപ്പം തന്നെ അനിതയായിട്ടെത്തിയ ശ്രുതി മേനോന്റെ അഭിനയവും. ഇരുവരും തങ്ങളുടെ കഥാപാത്രങ്ങളോട് 100% നീതി പുലർത്തി എന്ന് തന്നെ പറയാം. ചില രംഗങ്ങളിൽ ശ്രുതിയും ഷെയ്നും ആണെന്നുള്ളത് പ്രേക്ഷകർ മറക്കും. ശരിക്കും ഇർഫാനും അനിതയുമായിട്ട് അവർ മാറുകയായി. വളരെ അനായാസമായിട്ടാണ് ഷെയ്ൻ ഇർഫാൻ എന്ന കഥാപാത്രത്തെ ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വികാരപരമായ രംഗങ്ങളിൽ ശ്രുതി എത്തുമ്പോൾ അത് അഭിനയമാണ് എന്ന് പോലും പ്രേക്ഷകർക്ക് തോന്നില്ല. ഇവരുടെ പ്രണയവും സന്തോഷവും ഒക്കെ കൃത്യമായിട്ട് ഒപ്പിയെടുത്ത സുരേഷ് രാജന്റെ ഛായാഗ്രഹണത്തിനും സല്യൂട്ട് കൊടുക്കേണ്ടിയിരിക്കുന്നു.
2: ഇർഫാനെ, ഇപ്പൊ ഇതൊന്നും വേണ്ടെന്ന് തോന്നുന്നുണ്ടോ?
3: നമുക്കും കണ്ട് വരണ്ടായിരുന്നല്ലേ. ഇതല്ലാണ്ട് വേറൊന്നും തോന്നിയില്ലടോ. ഞാൻ വിട്ടുകൊടുക്കൂല.

0: ഓരോ ഫ്രെയിമും വ്യക്തമായിരുന്നു. സിനിമയ്ക്ക് ജീവൻ നൽകുന്ന സുമേഷ് പരമേശ്വരന്റെയും ഷമേജ് ശ്രീധരന്റെയും സംഗീതം കൂടിയാകുമ്പോൾ കിസ്മത് ഒരനുഭവമായി മാറുകയായിരുന്നു. വളരെ കൃത്യമായ രാഷ്ട്രീയ ബോധത്തോടു കൂടിയിട്ടാണ് ഷാനവാസ് കെ ബാവൂട്ടി കിസ്മത് എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തത്. താൻ എന്താണ് പറയാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. 23-കാരനായ നായകൻ ഇർഫാൻ ഈ സിനിമയിൽ ബിടെക് വിദ്യാർത്ഥിയാണ്. നടനും മിമിക്രി കലാകാരനുമായ അബിയുടെ മകനായ ഷെയ്ൻ തന്റെ കഥാപാത്രമായി ജീവിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഷെയ്നിന്റെ അഭിനയം വളരെ അനായാസമായിട്ട് കാണികൾക്ക് തോന്നുന്നു.
1: അല്ല, ഞാനിവിടെ ബഷീർ സാറിനെ കാണാൻ വന്നതാ. ഒരു പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാനുണ്ട്.
2: പ്രൊജക്ട്?
1: പൊന്നാനി അങ്ങാടിയും പള്ളിയും സംബന്ധിച്ചുള്ള ഒരു പ്രൊജക്ട്.
2: ആ, എന്റെ പേര് അവിടെ തന്നെയാണ്. നമുക്ക് ചെയ്താലോ പ്രൊജക്ട്?
1: ഇർഫാൻ എന്റെ കൂടെ നിൽക്കാൻ കഴിയും ഒരാഴ്ചത്തേക്ക്.
2: അതിനെന്താ? ഞാൻ ഒരാഴ്ച ഫ്രീ ആണ്. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഞാൻ വരാം. ഈ സാറിനെ കണ്ട രാവിലെ വലിയ വലിയ വിളക്കെടുത്ത് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് വരാം.
0: അതുപോലെ തന്നെ ശ്രുതി മേനോൻ സഹനടി വേഷങ്ങളിൽ ഒതുക്കി നിർത്തേണ്ട അഭിനേത്രിയല്ല ശ്രുതി മേനോൻ എന്ന് ഈ ഒരു സിനിമയിലൂടെ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകും. അനിത എന്ന ക്യാരക്ടറിലൂടെ വൈകാരിക രംഗങ്ങൾ വളരെ മിതത്വത്തോടു കൂടിയിട്ടാണ് ശ്രുതി കൈകാര്യം ചെയ്തത്. അജയ് സി മേനോൻ എന്ന സബ് ഇൻസ്പെക്ടറുടെ വേഷത്തിൽ വിനയ് ഫോർട്ട് ഈ ഒരു സിനിമയിൽ അഭിനയിച്ച് ഗംഭീര പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഒപ്പം ഇവരെ കൂടാതെ അലൻസിയർ, പി ബാലചന്ദ്രൻ തുടങ്ങിയവരും മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മനോഹരമാക്കി.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു കെ എം കെ ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
5: സ്വയംവര
3: സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം
6: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
7: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്തിന്റെ ഭൌമ നിരീക്ഷണ സേവനങ്ങൾ ഇനി കൂടുതൽ മെച്ചപ്പെടുമെന്ന് ISRO. യഥാർത്ഥ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ള നൂതനാശയങ്ങൾ വികസിപ്പിക്കാൻ യുവ ഗവേഷകരോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതി നാളെ ചെന്നൈയിൽ സന്ദർശനം നടത്തും. സംസ്ഥാനത്ത് ശ്രീകൃഷ്ണ ജയന്തി ദിനം വിപുലമായി ആഘോഷിച്ച് ഭക്തലക്ഷങ്ങൾ. ആശംസയറിയിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങൾക്കായി കോഴിക്കോട് IIMൽ നടക്കുന്ന റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന ശില്പശാലയ്ക്ക് തുടക്കമായി. സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യത ചർച്ച ചെയ്ത് ശില്പശാല. ഭാവിയിൽ നിർമ്മിത ബുദ്ധിയുടെയും നാനോ ടെക്നോളജിയുടെയും സഹായത്തോടെ ആരോഗ്യമേഖലയിൽ വൻ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരള ക്രിക്കറ്റ് ലീഗ് മൂന്നാം സീസണിന്റെ ആദ്യ സെമിയിൽ ട്രിവാൻഡ്രം റോയൽസിനെ പരാജയപ്പെടുത്തി തൃശൂർ ടൈറ്റൻസ് ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായി വിക്ഷേപിച്ച് ISRO. ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ഇന്ന് പുലർച്ചെയായിരുന്നു വിക്ഷേപണം. വിക്ഷേപണം നടന്ന് 18 മിനിറ്റിനുള്ളിൽ 2367 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹത്തെ സുസ്ഥിര ഭ്രമണപഥത്തിൽ വിജയകരമായി എത്തിച്ചതായി ISRO അറിയിച്ചു. ഭൌമ നിരീക്ഷണം ശക്തമാക്കുന്നതിനും തത്സമയ ചിത്രങ്ങൾ നൽകുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ ഉപഗ്രഹം കൃഷി, പ്രകൃതി വിഭവ നിരീക്ഷണം, ദുരന്ത നിവാരണം എന്നിവയ്ക്ക് ഏറെ സഹായകരമാകും. ദൌത്യം വിജയകരമായി പൂർത്തിയാക്കിയതിലൂടെ ഇന്ത്യയുടെ ഭൌമ നിരീക്ഷണ സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുമെന്ന് ISRO ചെയർമാൻ V. നാരായണൻ പറഞ്ഞു. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായ വിക്ഷേപണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഭാരതത്തിന്റെ ബഹിരാകാശ മേഖലയുടെ മികവിന്റെയും നവീകരണത്തിന്റെയും വളരുന്ന ശേഷിയുടെയും പ്രതിഫലനമാണ് ഈ വിജയമെന്ന് സമൂഹമാധ്യമക്കുറിപ്പിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ISRO-യും ഇന്ത്യൻ വ്യവസായ മേഖലയും തമ്മിൽ വളർന്നുവരുന്ന പങ്കാളിത്തം രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതികൾക്ക് പുതിയ കരുത്തും വ്യാപ്തിയും നൽകുന്നുണ്ടെന്നും ബഹിരാകാശ മേഖലയിലാകെ ഇന്ത്യയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. യഥാർത്ഥ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ള നൂതനാശയങ്ങൾ വികസിപ്പിക്കാൻ യുവ ഗവേഷകരോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാലയിലെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്രത്തെ ലക്ഷ്യബോധത്തോടെ പിന്തുടരണമെന്നും പരാജയങ്ങളെ ധൈര്യത്തോടെ നേരിടണമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ടെക് ഇന്നൊവേഷൻ ഫോറവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ചെന്നൈയിൽ സന്ദർശനം നടത്തും. ഹൃദ്രോഗ ചികിത്സാരംഗത്തെ മുന്നേറ്റം പ്രതിഫലിപ്പിക്കുന്ന ഇന്ത്യ വാൽവ്സ് 2026 എന്ന ദേശീയ അക്കാദമിക മീറ്റിൽ അദ്ദേഹം പങ്കെടുക്കും. ഇതിന്റെ ഭാഗമായി ഇന്ത്യ വാൽവ് രജിസ്ട്രിയുടെ ഉദ്ഘാടനവും ഉപരാഷ്ട്രപതി നിർവഹിക്കും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് കോഴിക്കോട് IIMൽ തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിസഭാ അംഗങ്ങളും പങ്കെടുക്കുന്ന പരിപാടിയിൽ സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ചയാകും. വിശദാംശങ്ങളിലേക്ക്.
1: കോഴിക്കോട് IIMലെ റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന പരിശീലന പരിപാടിയിൽ സംസ്ഥാനത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ അവലോകനം ചെയ്യും. IIM കോഴിക്കോടിലെ അധ്യാപകർ, രാജ്യാന്തര വിദഗ്ധർ എന്നിവർ പങ്കെടുക്കുന്ന ചർച്ചകളിൽ കാലാവസ്ഥാ പ്രതിരോധം, പൊതുജനാരോഗ്യം, സംരംഭകത്വം, നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസത്തിലെ മികവ്, സമൂഹാധിഷ്ഠിത ദുരന്ത നിവാരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. ഭരണരംഗത്ത് പ്രൊഫഷണലിസവും കാര്യക്ഷമതയും ഉറപ്പുവരുത്തുകയാണ് കോഴിക്കോട് IIMൽ ആരംഭിച്ച രണ്ട് ദിവസത്തെ പരിശീലന പരിപാടിയുടെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഇത് രണ്ടാം തവണയാണ് കേരള മന്ത്രിസഭയ്ക്കായി IIMK സമർപ്പിത നേതൃത്വ പരിപാടി സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലോകത്ത് ഓരോ നിമിഷവും പുതിയ അറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നും മാറുന്ന കാലത്തിനനുസരിച്ച് അറിവുകൾ നിരന്തരം ആർജിക്കേണ്ടത് ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ വെല്ലുവിളിയാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ. കാക്കനാട് കിൻഫ്ര കൺവെൻഷൻ സെന്ററിൽ നടന്ന ടെക്കോൺ 26 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് വേദിയാകും. അടുത്ത മാസം 24 മുതൽ 29 വരെയാണ് സ്കൂൾ കായികമേള. സംസ്ഥാന സ്കൂൾ കായികമേള സംഘാടക സമിതി യോഗം മറ്റന്നാൾ രാവിലെ 11 പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ കോഴിക്കോട് പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അഷ്ടമി രോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ നിരവധി ഭക്തരാണ് ദർശനത്തിനെത്തിയത്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഇന്ന് പ്രത്യേക പൂജകൾ നടന്നു. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകളും അരങ്ങേറി. 52 പള്ളിയോട കരക്കാരുൾപ്പെടെ 600,000 ഭക്തർ ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പങ്കെടുത്തു. അഷ്ടമിരോഹിണി ദിനത്തിൽ ഭക്തിസാന്ദ്രമായി ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം. ശ്രീകൃഷ്ണ ജയന്തി പ്രമാണിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭക്തജന തിരക്കാണ് ഇന്ന് പുണ്യസന്നിധി സാക്ഷ്യം വഹിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഭക്തിനിർഭരമായ ഘോഷയാത്രകൾ ഉച്ചയോടെ ഗുരുവായൂർ തിരുനടയിൽ സംഗമിച്ചു. മമ്മയൂർ ക്ഷേത്രസന്നിധിയിൽ നിന്ന് പുറപ്പെട്ട ഉറിയടി നൃത്തം, ഗോപികാ നൃത്തം, എഴുന്നള്ളിപ്പ് എന്നിവയടങ്ങുന്ന ഘോഷയാത്ര ഉച്ചയോടെയാണ് ക്ഷേത്രമുറ്റത്തേക്ക് എത്തിച്ചേർന്നത്. പെരുന്തട്ട ശിവക്ഷേത്രത്തിൽ നിന്നുള്ള ഘോഷയാത്രകളും നെന്മണി ബലരാമ ക്ഷേത്രത്തിൽ നിന്നുള്ള ഉറിയടി ദേവസഹോദര സംഗമം എന്നിവയും ഭക്തർക്ക് ദൃശ്യവിരുന്നായി. ജയന്തി പ്രമാണിച്ച് 40,000 പേർക്കാണ് ദേവസ്വം ഇന്ന് വിഭവസമൃദ്ധമായ പ്രസാദവൂട്ട് നൽകിയത്.
0: ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതവും ഉപദേശങ്ങളും സത്യത്തിന്റെയും കരുണയുടെയും പാതയിലൂടെ മനുഷ്യരാശിയെ നയിക്കുന്നതായി ഗവർണർ സന്ദേശത്തിൽ പറഞ്ഞു. ഡി മലയാളത്തിൽ സംപ്രേഷണം ചെയ്യുന്നതിനായി പ്രസാർഭാരതി 56 എപ്പിസോഡുകൾ അടങ്ങുന്ന സെലിബ്രിറ്റി എന്റർടൈൻമെന്റ് ഷോയ്ക്കായി ഈ ടെൻഡർ ക്ഷണിക്കുന്നു. വിശദവിവരങ്ങൾക്കായി ഈ പോർട്ടൽ പ്രസാർഭാരതി .epROC.in എന്ന പോർട്ടൽ സന്ദർശിക്കുക. അപേക്ഷിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 14. മറയൂർ കാന്തല്ലൂർ മേഖലയിലെ കർഷകർക്ക് ആശ്വാസമായി വെളുത്തുള്ളി വില കിലോയ്ക്ക് 300 രൂപയായി ഉയർന്നു. ഭൌമസൂചിക പദവിയുള്ള കാന്തല്ലൂർ വെളുത്തുള്ളിക്ക് തമിഴ്നാട്ടിലെ വടുക്കുപെട്ടി വിപണിയിലാണ് നിലവിൽ മികച്ച വില ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: മുൻപ് 130 രൂപയായിരുന്ന വെളുത്തുള്ളി വിലയാണ് ഇപ്പോൾ വടുകുപെട്ടി വിപണിയിൽ 300 രൂപ വരെയായി ഉയർന്നത്. തമിഴ്നാട്ടിലെ പ്രമുഖ വെളുത്തുള്ളി വിപണിയായ വടുകുപെട്ടിയിലാണ് കാന്തല്ലൂരിലെ കർഷകർ വിളവുകൾ എത്തിച്ചു വിൽക്കുന്നത്. 200 കിലോമീറ്റർ അകലെയുള്ള വിപണിയിലെത്തി ലേലത്തിൽ പങ്കെടുക്കുമ്പോൾ മാത്രമാണ് കർഷകർക്ക് നിലവിലെ വില അറിയാൻ സാധിക്കുന്നത്. ശീതകാല പച്ചക്കറി കൃഷിക്ക് ന്യായവില കിട്ടാതായതോടെയാണ് കാന്തല്ലൂരിലെ കർഷകർ വെളുത്തുള്ളി കൃഷിയിലേക്ക് തിരിഞ്ഞത്.
0: കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിന്റെ ആദ്യ സെമിയിൽ ട്രിവാൻഡ്രം റോയൽസിനെ 1 വിക്കറ്റിന് പരാജയപ്പെടുത്തി തൃശൂർ ടൈറ്റൻസ് ഫൈനലിൽ. നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ട്രിവാൻഡ്രം റോയൽസ് ഉയർത്തിയ 164 റൺസ് വിജയലക്ഷ്യം 9 വിക്കറ്റ് നഷ്ടത്തിൽ 167 റൺസ് നേടി തൃശൂർ ടൈറ്റൻസ് മറികടന്നു. രാത്രി 7 മണിക്ക് നടക്കുന്ന 2-ാം സെമിയിൽ ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ നേരിടും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 362 പോയിന്റ് ഉയർന്ന് 76,515ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 24 പോയിന്റ് ഉയർന്ന് 23,897ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. ഗ്രാമിന് 120 രൂപ വർദ്ധിച്ച് 14,360 രൂപയും പവന് 960 ര�പ വർദ്ധിച്ച് 1,14,880 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്തിന്റെ ഭൌമ നിരീക്ഷണ സേവനങ്ങൾ ഇനി കൂടുതൽ മെച്ചപ്പെടുമെന്ന് ISRO. യഥാർത്ഥ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ള നൂതനാശയങ്ങൾ വികസിപ്പിക്കാൻ യുവഗവേഷകരോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതി നാളെ ചെന്നൈയിൽ സന്ദർശനം നടത്തും. സംസ്ഥാനത്ത് ശ്രീകൃഷ്ണ ജയന്തി ദിനം വിപുലമായി ആഘോഷിച്ച് ഭക്തലക്ഷങ്ങൾ. ആശംസയറിയിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങൾക്കായി കോഴിക്കോട് IIMൽ നടക്കുന്ന റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന ശില്പശാലയ്ക്ക് തുടക്കമായി. സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യത ചർച്ച ചെയ്ത് ശില്പശാല. ഭാവിയിൽ നിർമ്മിത ബുദ്ധിയുടെയും നാനോ ടെക്നോളജിയുടെയും സഹായത്തോടെ ആരോഗ്യമേഖലയിൽ വൻ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിന്റെ ആദ്യ സെമിയിൽ ട്രിവാൻഡ്രം റോയൽസിനെ പരാജയപ്പെടുത്തി തൃശൂർ ടൈറ്റൻസ് ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: You are listening to Ashray FM 90, Nadinuppam, Natarkuppam.

0: Morning.
1: അങ്ങനെ കിസ്മത് എന്ന മൂവിയുടെ സ്റ്റോറിയും വിശേഷങ്ങളുമാണ് ക്ലബ് ബോർഡിലൂടെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. സുരേഷ് രാജനാണ് കേട്ടോ ഈ ഒരു സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. സിനിമയെ കൂടുതൽ റിയലിസ്റ്റിക് ആക്കാനായിട്ട് സുരേഷിന്റെ ക്യാമറ മികവിന് സാധിച്ചു എന്ന് തന്നെ പറയാം. സിനിമയുടെ ഹൃദയം തൊട്ട പാട്ടും പശ്ചാത്തല സംഗീതവുമാണ് ഈ ഒരു ചിത്രത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണം.
2: ആദ്യ ഇർഫാൻ പറഞ്ഞപ്പോ തോന്നിയത് ഓന്റെ രസത്തിന് പറഞ്ഞാന്ന. പക്ഷേ ഒരാഴ്ചത്തെ ഞങ്ങളുടെ യാത്രക്കിടെ എനിക്ക് മനസ്സിലായിരുന്നു ഇർഫാൻ മറ്റുള്ളവരെ പോലെ അല്ലാന്ന്. അതുകൊണ്ട് തന്നെയാ ജാതിയും മതവും ഒന്നും നോക്കാതെ ഓന്റെ കൂടെ പോവാൻ തീരുമാനിച്ചു. പക്ഷെ ഇപ്പൊ കാര്യങ്ങളൊക്കെ ഞങ്ങളെ കയ്യിൽ നിന്ന് പോണ പോലെ.
3: ഇർഫാൻ ഇപ്പോ തൽക്കാലം വീട്ടുകാരോടൊപ്പം പോകും, അനന്തയെ നമുക്ക് സേഫായ സ്ഥലത്തേക്ക് മാറ്റാം.
1: മൂവിയുടെ നിർമ്മാണം പട്ടം സിനിമാ കമ്പനിയുടെയും കളക്ടീവ് ഫേസ് വണ്ണിന്റെയും ബാനറിൽ ശൈലജ മണികണ്ഠനും രാജീവ് രവിയും ചേർന്നിട്ടാണ് കിസ്മത്ത് നിർമ്മിച്ചിരിക്കുന്നത്. ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ വളരെ ആത്മാർത്ഥമായ ഒരു പ്രണയ സ്മാരകമാണ് കിസ്മത്ത് എന്ന മൂവി. ചിത്രത്തിലെ കഥാപാത്രങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കും, കഥാപാത്രങ്ങളുടെ വേദനയ്ക്കൊപ്പം പ്രേക്ഷകരും സഞ്ചരിക്കും. അത്രയേറെ ഹൃദയസ്പർശിയായ ഒരു പ്രണയ ചിത്രം എന്ന് വേണമെങ്കിൽ ഈ സിനിമയെ വിശേഷിപ്പിക്കാം. ഒട്ടും നാടകീയതയില്ലാതെ വളരെ യഥാർത്ഥമായിട്ട് എഴുതിയ തിരക്കഥയും അത് കൃത്യമായിട്ട് ഒപ്പിയെടുത്ത സംവിധാനവുമാണ് ഈ സിനിമയുടെ വിജയം.
4: നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് കേൾക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അനുവദിച്ചൊരു സമയം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇനി അവരെ അവരുടെ പാടായി.
5: ഇവര് തമ്മിൽ ഇപ്പോൾ ഒരു ധാരണയിൽ എത്തിണ്ട്, ബാക്കി സാറ് വേണ്ട പോലെ ചെയ്തു.
4: ഞാൻ പറഞ്ഞില്ല ഞാൻ കുട്ടികളെ മാക്സിമം പേടിപ്പിച്ചു വെച്ചിട്ടുണ്ട്? എന്റെ പണി കഴിഞ്ഞു, ഇനിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങൾ നോക്കിക്കോ.
1: സമകാലിക കേരള സമൂഹത്തിൽ ഒരു ദളിത് മുസ്ലിം പ്രണയം എങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടുന്നു എന്നതിന്റെ നേർസാക്ഷ്യമാണ് ഈ സിനിമ. തങ്ങളുടെ പ്രണയത്തെ വീട്ടുകാർ അംഗീകരിക്കില്ല എന്ന് തിരിച്ചറിയുന്നതോടുകൂടിയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പോലീസിന്റെ സഹായം തേടുന്ന ഇർഫാനും അനിതയും ഒടുവിൽ പോലീസ് സ്റ്റേഷനിൽ അകപ്പെട്ടു പോകുന്നതും പിന്നീട് അവിടെ നടക്കുന്ന പലതരം സംഭവങ്ങളുമാണ് ചിത്രത്തിന്റെ ആദ്യ പകുതി. ഒരു സമകാലിക പോലീസ് സ്റ്റേഷനിൽ അരങ്ങേറുന്ന പലതരം സംഭവങ്ങളാൽ രസിപ്പിക്കുന്ന ആദ്യ പകുതിയിൽ നിറഞ്ഞു നിൽക്കുന്നത് എസ്ഐ അജയ് മേനോനായി എത്തുന്ന വിനയ് ഫോർട്ട് തന്നെയാണ്. വ്യത്യസ്ത മതക്കാരായ രണ്ടുപേരുടെ പ്രണയത്തെ മതവും അധികാരവർഗവും ചേർന്ന് എങ്ങനെയെല്ലാം പ്രതിരോധിക്കുന്നുവെന്നതാണ് ചിത്രത്തിന്റെ രണ്ടാം പകുതി പറയുന്നത്. ഒരു മതേതര രാഷ്ട്രത്തിലെ സാക്ഷര സമ്പന്നമായ സംസ്ഥാനത്ത് വ്യത്യസ്ത മതസ്ഥരുടെ പ്രണയം എത്രമേൽ വെല്ലുവിളി നേരിടുന്നു എന്നതിന് നേർക്കാഴ്ചയാണ് കിസ്മത് എന്ന ഈ ഒരു മൂവി. റിയലിസ്റ്റിക് സിനിമയുടെ സൗന്ദര്യം തേടുന്ന പ്രേക്ഷകരെ കിസ്മത് എന്ന മൂവി എന്തായാലും ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല.

അപ്പൊ സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളും ഒക്കെ കേട്ട് നമ്മുടെ സമയം ഏകദേശം കഴിയാറായിട്ടുണ്ട്. കിസ്മത്ത് എന്ന മൂവി കാണാത്തവർ ഉറപ്പായിട്ടും കാണണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലബ് ബോർഡ് വൈൻഡ് അപ്പ് ചെയ്ത് ഞാനെന്താ ഗുഡ് ബൈ പറയുകയാണ്. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആർ ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ RJ അനുഷ സൈനിങ് ഓഫ്.

0: Take a break.
1: Hey, hello, very good evening and welcome to Take a Break with me, RJ Sultana. കടൽ തീരത്തിന്റെ അടുത്തൂടെ നടക്കുന്നത് നമുക്കറിയാം, എന്നാൽ തിരമാലകളെ തൊട്ട് ഡ്രൈവ് ചെയ്യുന്നത് ഇതാദ്യമായിട്ടല്ലേ കേൾക്കുന്നത്. യെസ്, ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ ഡ്രൈവ് ഇൻ ബീച്ച്. തീരത്തോടടുപ്പിച്ച് വണ്ടി പാർക്ക് ചെയ്ത് ചെരുപ്പൂരി കയ്യിലെടുത്ത് വെള്ളത്തിലിറങ്ങി നടക്കുക. ബീച്ച് യാത്രകളെ കുറിച്ച് പറയുമ്പോൾ സാധാരണയായി മനസ്സിൽ തെളിയുന്ന ചിത്രം ഇതാണ്. എന്നാൽ കാറിന്റെ വിൻഡോ ഗ്ലാസ് താഴ്ത്തിയിട്ട് അറബിക്കടലിൽ നിന്ന് അടിച്ചു വീശുന്ന ഉപ്പുകാറ്റേറ്റ് തിരമാലകളുടെ തൊട്ടരികിലൂടെ വാഹനം ഓടിച്ചു പോകുന്നൊരു ബീച്ച് യാത്ര സങ്കല്പിച്ചു നോക്കിയിട്ടുണ്ടോ? കേരളത്തിലുണ്ട് അങ്ങനെ ഒരു അത്ഭുത തീരം. ഇവിടേക്ക് വരുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നത് മറ്റെങ്ങും കിട്ടാത്ത അപൂർവമായൊരു ഡ്രൈവിംഗ് അനുഭവമാണ്. കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മുഴപ്പിലങ്ങാട് ബീച്ചാണ് ഈ വിസ്മയ കാഴ്ചയൊരുക്കുന്നത്. കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ചും ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളമേറിയ ഡ്രൈവിൻ ബീച്ചുമാണ് മലബാർ തീരത്തുള്ള ഈ 4 കിലോമീറ്റർ കടൽ തീരം. മറ്റു ബീച്ചുകളിൽ വാഹനം കയറ്റിയാൽ ടയറുകൾ മണലിൽ താണുപോകുമെങ്കിലും മുഴപ്പിലങ്ങാട്ടെ ഉറപ്പുള്ള മണൽത്തരികൾ കാറുകൾക്കും ബൈക്കുകൾക്കും സുഗമമായി സഞ്ചരിക്കാൻ വഴിയൊരുക്കുന്നുണ്ട്. കടലേറ്റം കുറഞ്ഞ ലോ ടൈഡ് സമയങ്ങളിലാണ് ഈ തീരത്തുകൂടിയുള്ള ഡ്രൈവിംഗ് ഏറ്റവും മനോഹരമാക്കുന്നത്. പ്രകൃതി ഒരുക്കിയ സുരക്ഷാവേലി മുഴപ്പിലങ്ങാട് തീരത്തിന്റെ മറ്റൊരു പ്രധാന സവിശേഷതയാണ് അതിർത്തിയിലെ കറുത്ത പാറക്കെട്ടുകൾ. പ്രകൃതിദത്തമായി നിലകൊള്ളുന്ന ഈ പാറനിരകൾ ശക്തമായ തിരമാലകളുടെ ആഘാതം കുറയ്ക്കുകയും തീരത്തേക്ക് അടിക്കുന്ന വെള്ളത്തിന്റെ ഒഴുക്ക് ശാന്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ ധൈര്യമായി വെള്ളത്തിലിറങ്ങാനും നീന്താനും സഞ്ചാരികൾക്ക് സാധിക്കും. തീരത്തെ കാത്തിരിക്കുന്ന കാഴ്ചകളും വിഭവങ്ങളും ഡ്രൈവിംഗ് മാത്രമല്ല, മുഴപ്പിലങ്ങാട് എത്തുന്ന സഞ്ചാരികൾക്ക് ആസ്വദിക്കാൻ ഇനിയുമുണ്ട് ഒട്ടേറെ കാര്യങ്ങൾ. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങളാണ് ടേക്ക് കെ ബ്രേക്കിലൂടെ കേട്ടറിയുവാനുള്ളത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: തിരക്കിൽപ്പെട്ട് ഓണം ഓഫറുകൾ മിസ്സായവരുണ്ടോ? എങ്കിൽ ഇതാണ് ലാസ്റ്റ് ചാൻസ്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ ഡിജിറ്റൽ ഇലക്ട്രോണിക് ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ വാങ്ങാം. അടുത്തുള്ള ഓക്സിജൻ ഷോറൂം സന്ദർശിക്കൂ.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
7: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
6: ഒള്ളാം അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
7: ചർച്ച ചെയ്തത് ശരിയല്ലയോ?

ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർജെ സുൽത്താന. തടാകത്തിനുള്ളിലെ ദ്വീപ്, അതിലും ഒരു തടാകം. പക്ഷെ ആ ഭംഗിക്ക് പിന്നിലുണ്ട് വലിയൊരു അപകടം. എന്താണെന്നല്ലേ കേൾക്കാം. ആദ്യ കാഴ്ചയിൽ വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു ചിത്രകാരന്റെ ഭാവനയിൽ വിരിഞ്ഞതെന്ന് തോന്നിക്കുന്ന അപൂർവ ഭൂപ്രകൃതികൾ ഭൂമിയിൽ പലയിടത്തുമുണ്ട്. അതിൽ ഏറ്റവും ആകർഷകവും ശാസ്ത്ര ലോകത്തെ അത്ഭുതപ്പെടുത്തിയതുമായ ഒന്നാണ് ഫിലിപ്പീൻസിലെ താൽ അഗ്നിപർവ്വതവും അതിനു ചുറ്റുമുള്ള വിസ്മയ കാഴ്ചകളും. ഫിലിപ്പീൻസിലെ ഏറ്റവും വലിയ ദ്വീപായ ലൂസോണിലാണ് താൽ സ്ഥിതി ചെയ്യുന്നത്. ദൂരെ നിന്ന് നോക്കിയാൽ ശാന്തമായ ഒരു തടാകവും അതിനു നടുവില് ഒരു ദ്വീപുമാണിത്. എന്നാൽ അല്പം അടുത്ത് ചെന്ന് പരിശോധിച്ചാൽ മാട്രിയോഷ്ക റഷ്യൻ പാവുകളെ പോലെ പാളികളായി അടുക്കി വെച്ച പ്രകൃതി ഒരുക്കിയ ഒരു അത്ഭുതം ഇവിടെ കാണാം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന വമ്പൻ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഫലമായി രൂപപ്പെട്ട താൽ തടാകത്തിനുള്ളിലാണ് 24 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള വോൾക്കാനോ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഈ ദ്വീപിനുള്ളിൽ മെയിൻ ക്രേറ്റർ തടാകം എന്ന മറ്റൊരു തടാകമുണ്ട്. വിസ്മയം അവിടെയും അവസാനിക്കുന്നില്ല. ആ ഗർത്ത തടാകത്തിനുള്ളിൽ വൾക്കാൻ പോയിന്റ് എന്ന ചെറിയൊരു പാറക്കെട്ട ദ്വീപുമുണ്ട്. അതായത് തടാകത്തിനുള്ളിലെ ദ്വീപിലെ തടാകത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ദ്വീപ്. ലോകത്തിലെ ഏറ്റവും അസാധാരണമായ ഈ ഭൂപ്രകൃതിയെ രാജ്യാന്തര യാത്രാപ്രേമികളും ശാസ്ത്രജ്ഞരും ഒരുപോലെ അത്ഭുതത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഇനി ഈ ഭംഗിക്ക് പിന്നിലെ അപകട സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ, ഈ കാഴ്ച മനോഹരമാണെങ്കിലും പോസ്റ്റ് കാർഡ് ഭംഗിക്ക് പിന്നിൽ വൻ അപകട സാധ്യത ഒളിഞ്ഞിരിപ്പുണ്ട്. ഫിലിപ്പീൻസിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നായ താലിൽ 1911 ഉണ്ടായ ഭീകരമായ സ്ഫോടനം വലിയ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചിരുന്നു. 2020 ജനുവരിയിൽ ഉണ്ടായ സ്ഫോടനം മേഖലയിലെ 1000 കണക്കിന് ആളുകളെ കുടിയൊഴിപ്പിക്കുന്നതിനും ഇടയാക്കിയിട്ടുണ്ട്. ഫിലിപ്പീൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വോൾക്കാനോളജി ആൻഡ് സീസ്മോളജി ഇത് 24 മണിക്കൂറും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഈ വോൾക്കാനോ ദ്വീപ് ഒരു പെർമനന്റ് ഡേഞ്ചർ സോണായി പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ സാഹസികമായി ഈ ദ്വീപിലേക്ക് ഇറങ്ങുന്നത് ഒട്ടും സുരക്ഷിതമല്ല. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ടേക്ക് എ ബ്രേക്കിലൂടെ കേട്ടറിയുവാനുള്ളത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171.
4: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.

0: ടേക്ക് എ ബ്രേക്ക്.
1: ദുബായ് വിമാനത്താവളത്തിൽ ഇനി ബാഗ് തുറക്കേണ്ടി വരില്ല. സുരക്ഷാ പരിശോധന മിന്നൽ വേഗത്തിൽ കേൾക്കാം. ടേക്ക് എ ബ്രേക്കിലൂടെ കൂടെയുള്ളത് ഞാനാണ് ആർജെ സുൽത്താനയാണ്. യാത്രികരുടെ സുരക്ഷാ പരിശോധന കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലുമാക്കാൻ ആധുനിക പുതുതലമുറ സ്കാനറുകൾ സ്ഥാപിച്ച ദുബായ് രാജ്യാന്തര വിമാനത്താവളം. പുതിയ സംവിധാനം വരുന്നതോടെ സുരക്ഷാ പരിശോധനയ്ക്കായി യാത്രക്കാർ ഹാൻഡ് ബാഗേജിൽ നിന്നും ലാപ്ടോപ്പുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, പലതരം ദ്രാവക രൂപത്തിലുള്ള വസ്തുക്കൾ എന്നിവയൊന്നും പുറത്തെടുക്കേണ്ടി വരില്ല. ഇതോടെ യാത്രികർക്ക് അനാവശ്യമായ കാത്തിരിപ്പുകളും ബുദ്ധിമുട്ടുകളും ഒഴിവാക്കി പരിശോധന നടപടികൾ കൂടുതൽ വേഗത്തിലാക്കാനും സാധിക്കും. വിമാനത്താവളത്തിലെ സുരക്ഷാ സാങ്കേതിക വിദ്യ നവീകരണത്തിന്റെ ഭാഗമായി പുതിയ പരീക്ഷണങ്ങൾ നടന്നു വരികയാണ്. കഴിഞ്ഞ വർഷം ദുബായ് വിമാനത്താവളത്തിന്റെ CEO പോൾ ഗ്രിഫ്തസ് പറഞ്ഞിരുന്നു, ഇതിന്റെ തുടർച്ചയായി പുതിയ സ്കാനറുകൾ സ്ഥാപിക്കുന്ന നടപടികൾ ആരംഭിച്ചതായി അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ദുബായ് വിമാനത്താവളത്തിലെ പഴയ പരിശോധനാ യന്ത്രങ്ങൾ ഘട്ടമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ സ്കാനറുകൾ പ്രവർത്തിച്ചു തുടങ്ങുന്നതോടെ സുരക്ഷാ പരിശോധനാ വേളയിൽ ലാപ്ടോപ്പ്, ചെരുപ്പുകൾ, ദ്രാവകങ്ങൾ, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയൊന്നും ഇനി പുറത്തെടുക്കേണ്ടി വരില്ല. ബാഗ് തുറക്കാതെ തന്നെ ഉള്ളിലെ സാധനങ്ങൾ പരിശോധിക്കാൻ പുതിയ സാങ്കേതിക വിദ്യ അവസരം നൽകും. പരീക്ഷണ ഘട്ടങ്ങൾ പിന്നിട്ട് പുതിയ സ്കാനറുകൾ കൂടുതൽ വ്യാപകമായി സ്ഥാപിച്ചു വരികയാണ്. ഇതെന്തായാലും യാത്രികർക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു സാങ്കേതിക വിദ്യാ മാറ്റം തന്നെയാണല്ലേ. അപ്പോൾ ഇനിയും ഒരുപാട് ഇൻഫോർമേഷനും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് ടേക്ക് എ ബ്രേക്കിലൂടെ. അതിനു മുന്നായി കേൾക്കാം ഒരു മനോഹരമായിട്ടുള്ള പാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു എ സി വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ എ സികൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്ന് വാങ്ങാം.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
0: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
5: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
6: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
7: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
6: കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: Take a break.
1: Once again, we are back on Take a Break with me, RJ Sultana. റെയിൽവേ യാത്രക്കാർക്ക് മുന്നറിയിപ്പ്. ഈ തെറ്റുകൾക്ക് ഇനി 1,000 രൂപ പിഴ ഉറപ്പാണ്. പുതിയ നിയമങ്ങൾ ഏതാണെന്നല്ലേ അറിയാം ടേക്ക് എ ബ്രേക്കിലൂടെ. മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ ഇന്ത്യൻ റെയിൽവേ നിലപാട് കടുപ്പിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും മാലിന്യം വലിച്ചെറിയുന്നവർ ഇനി കനത്ത പിഴ നൽകേണ്ടി വരും. മാലിന്യം വലിച്ചെറിയുന്നവർക്കുള്ള പിഴ 500 രൂപയിൽ നിന്നും 1,000 രൂപയാക്കിയിരിക്കുകയാണ് റെയിൽവേ. ഓഗസ്റ്റ് 24 പുറപ്പെടുവിച്ച ഗസറ്റ് വിജ്ഞാപനത്തിലൂടെയാണ് പുതിയ തീരുമാനം റെയിൽവേ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. 1989 റെയിൽവേ നിയമത്തിലെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് 2012 ശുചിത്വ നിർവഹണ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിക്കൊണ്ടാണ് പുതിയ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. പുതുക്കിയ ചട്ടങ്ങൾ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. പുതുക്കിയ നിയമപ്രകാരം സ്റ്റേഷനുകളിലോ ട്രെയിനുകളിലോ മാലിന്യം തള്ളിയാൽ 1,000 രൂപ ഉടനടി പിഴയായി നൽകേണ്ടി വരും. സംഭവ സ്ഥലത്ത് വെച്ച് പിഴയടയ്ക്കാൻ വിസമ്മതിക്കുന്നവർ കോടതി നടപടികൾ നേരിടേണ്ടി വരും. ഇത്തരം കേസുകളിൽ കുറ്റം തെളിഞ്ഞാൽ കോടതി 2,000 രൂപ വരെ പിഴ ചുമത്തിയേക്കാം. സ്റ്റേഷൻ മാസ്റ്റർമാർ, സ്റ്റേഷൻ മാനേജർമാർ, കൊമേഴ്ഷ്യൽ വിഭാഗത്തിലെ ടിക്കറ്റ് കളക്ടർമാർ, ഓപ്പറേറ്റിംഗ് വിഭാഗത്തിലെ തുല്യ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ, പ്രത്യേകം ചുമതലപ്പെടുത്തിയ റെയിൽവേ ഉദ്യോഗസ്ഥർ എന്നിവർക്കാണ് യാത്രക്കാരിൽ നിന്നും നേരിട്ട് പിഴ ഈടാക്കാനുള്ള അധികാരം. മാലിന്യം കൃത്യമായി വേസ്റ്റ് ബിന്നുകളിൽ നിക്ഷേപിക്കാതെ ട്രെയിനുകളിലോ പ്ലാറ്റ്ഫോമുകളിലോ സ്റ്റേഷൻ പരിസരത്തോ വലിച്ചെറിയുന്നത് കുറ്റകരമാണ്. ഇതിനു പുറമെ നിർദ്ദിഷ്ട സ്ഥലങ്ങളിലല്ലാതെ ഭക്ഷണം പാകം ചെയ്യൽ, കുളിക്കൽ, തുപ്പൽ, മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ തീറ്റ കൊടുക്കൽ, വസ്ത്രങ്ങളോ വാഹനങ്ങളോ കഴുകൽ, സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കൽ എന്നിവയ്ക്കും 1,000 രൂപ പിഴ ഈടാക്കാവുന്ന ലംഘനങ്ങളുടെ പരിധിയിൽ വരും. കൂടാതെ റെയിൽവേ അധികൃതരുടെ മുൻകൂർ അനുമതിയില്ലാതെ ട്രെയിൻ കോച്ചുകളിലോ റെയിൽവേ വസ്തുക്കളിലോ പോസ്റ്ററുകൾ പതിപ്പിക്കുന്നതും മുദ്രാവാക്യങ്ങളോ സന്ദേശങ്ങളോ എഴുതുന്നതും ചിത്രങ്ങൾ വരയ്ക്കുന്നതും കർശനമായി നിരോധിച്ചിട്ടുണ്ട്. റെയിൽവേ പരിസരങ്ങളിലെ കച്ചവടക്കാർ നിർബന്ധമായിട്ടും മാലിന്യ ശേഖരണ ബിന്നുകൾ കരുതണമെന്നും അവശിഷ്ടങ്ങൾ നിശ്ചിത സ്ഥലങ്ങളിൽ തന്നെ തള്ളണമെന്നും പുതുക്കിയ ചട്ടങ്ങളിൽ കർശനമായിട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. ശുചിത്വമുള്ള ട്രെയിനുകളും റെയിൽവേ സ്റ്റേഷനുകളുമെല്ലാം സഞ്ചാരികളുടെ യാത്രകൾ കൂടുതൽ മനോഹരമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ടേക്ക് എ ബ്രേക്കിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
1: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ ലാപ്ടോപ്പുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
4: ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പോർട്ട്.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മൾ മലയാളികൾക്ക് ആകെയുള്ളൊരു പേടിയിൽ ഒരു പേടിയാണ് കറിവേപ്പില വാടിപ്പോകുമോ എന്നുള്ള കാര്യം അല്ലേ. എന്നാൽ ഇനി പോകില്ല, കാരണം പൊടിക്കൈകൾ ഇവിടെയുണ്ട്. കേൾക്കാം ടേക്ക് എ ബ്രേക്കിലൂടെ കൂടെയുള്ളത് ഞാനാണ് ആർജേ സുൽത്താനയാണ്. കറിവേപ്പില ഇല്ലാതെ ഒരു കറി മലയാളികൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അത്രയേറെ പ്രധാനമാണ് കറിവേപ്പില. എന്നാൽ പലപ്പോഴും കറിവേപ്പില ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നീട് എടുക്കുമ്പോൾ ഉപയോഗിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാകും. കറിവേപ്പില കേടാകാതെ ദീർഘനാൾ സൂക്ഷിക്കുക എന്നുള്ളത് അല്പം ശ്രമകരമായ ദൗത്യമാണ്. കറിവേപ്പില കേടാകാതെ സൂക്ഷിക്കാനുള്ള പൊടിക്കൈകൾ ഏതാണെന്നല്ലേ കേൾക്കാം. കറിവേപ്പില മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നത് പോലെ നേരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നവരാണ് ഏറെയും. എന്നാൽ ഇതാണ് ഒന്നാമത്തെ മണ്ടത്തരം. കാരണം കറിവേപ്പില ആദ്യം നന്നായി കഴുകിയെടുക്കണം, ശേഷം ഒരു തുണിയിലിട്ട് ഉണക്കണം, എന്നിട്ട് മാത്രമേ ഫ്രിഡ്ജിലേക്ക് മാറ്റാവൂ. മറ്റൊന്നാണ് ഐസ് ക്യൂബ്. കറിവേപ്പില തണ്ടോടെ വയ്ക്കാൻ മടിയുള്ളവരാണെങ്കിൽ അതിനും പരിഹാരമുണ്ട്. കാരണം ഇതിനായിട്ട് ഐസ് ക്യൂബ് ട്രേ ഉപയോഗപ്പെടുത്താവുന്നതാണ്. കഴുകി ഉണക്കിയ ഇലകൾ ഐസ് ക്യൂബുകളാക്കി മാറ്റി ട്രേയിലേക്കിട്ട് സൂക്ഷിച്ചാൽ മതിയാകും. ഇനി എന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ ചൂടുവെള്ളത്തിലിട്ട് എടുത്താൽ ഇലകളായി ഉപയോഗിക്കുകയും ചെയ്യാം. അടുത്തതാണ് പാത്രത്തിൽ സൂക്ഷിക്കുന്നത്. കഴുകി ഉണക്കിയെടുത്ത ഇലകൾ വെറുതെ ഒരു പാത്രത്തിലിട്ട് മാസങ്ങളോളം ഉപയോഗിക്കാം. പക്ഷേ പാത്രം വായു കടക്കാത്തത് ആയിരിക്കണമെന്ന് മാത്രം. അതുപോലെ തന്നെ തുണിയിൽ പൊതിഞ്ഞ് നമുക്ക് കറിവേപ്പില സൂക്ഷിക്കാൻ സാധിക്കും. മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ശേഷം കറിവേപ്പില നന്നായി കഴുകിയ ശേഷം വൃത്തിയുള്ള തുണിയിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരാഴ്ചയോളം കേടുവരാതെ ഇരിക്കും. ഇനി ഫ്രിഡ്ജിൽ വെക്കാൻ മടിയുള്ളവരാണെങ്കിൽ കറിവേപ്പില ചെടിയിൽ നിന്നും ചെറിയ തണ്ടുകളായി മുറിച്ചെടുത്ത് വലിയ വാവുള്ള ജാറിൽ വെള്ളം നിറച്ച് അതിലിട്ട് വെച്ചാൽ മാത്രം മതിയാകും. ആൻഡ് ഓൾസോ, ഈ ഫ്രിഡ്ജിൽ വെക്കുന്ന കറിവേപ്പില ചീഞ്ഞു പോകാനുള്ള പ്രധാന റീസൺ എന്താന്ന് ചോദിച്ചാൽ, കഴുകിയ ഇലകൾ ഫ്രിഡ്ജിലോ പാത്രത്തിലോ തുണിയിലോ സൂക്ഷിച്ചാലും നനവ് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ വളരെ വേഗം തന്നെ ഇവ ചീഞ്ഞു പോകും. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങളാണ് ടേക്ക് എ ബ്രേക്കിലൂടെ കേട്ടറിയുവാനുള്ളത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
2: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ. വാഷിംഗ് മെഷീനുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
3: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Take a break.
1: Yes, we are back on Take a Break with me, RJ Sultana. Call വരുമ്പോൾ തന്നെ എല്ലാ വിവരങ്ങളും സ്ക്രീനിൽ തെളിയും. ഓൺലൈൻ തട്ടിപ്പുകൾക്ക് ശക്തമായി തടയിടാൻ വാട്സപ്പിൽ ഒരു കിട്ടലം ഫീച്ചർ ആണ് കേട്ടോ. എന്താണെന്നല്ലേ കേൾക്കാം. ഡിജിറ്റൽ സുരക്ഷാ രംഗത്ത് നിർണായക ചുവടുവെപ്പായി ലോകത്തിലെ ഏറ്റവും ജനപ്രിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ വാട്സപ്പ് ഉപയോക്താക്കളുടെ അക്കൗണ്ട് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളിൽ നിന്ന് അജ്ഞാത കോളുകളിൽ നിന്നും സംരക്ഷണം നൽകുന്നതിനുമായി പുതിയ ഒരു കൂട്ടം സെക്യൂരിറ്റി പ്രൈവസി ഫീച്ചറുകളാണ് കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത്. ബയോമെട്രിക് പാസ് കീകൾ ലഭിച്ച മികച്ച സ്വീകാര്യതയ്ക്ക് പിന്നാലെയാണ് കൂടുതൽ കരുത്തുറ്റ ടു ഫാക്ടർ ഒതന്റിക്കേഷനും സ്മാർട്ട് കോൾ സ്ക്രീനിംഗ് സംവിധാനവും വാട്സപ്പ് പുറത്തിറക്കുന്നത്. യെസ്, അജ്ഞാത കോളുകൾ തിരിച്ചറിയാൻ സ്മാർട്ട് കോൾ സ്ക്രീനിംഗ്. ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്കായി വാട്സപ്പ് വികസിപ്പിച്ച പുതിയ കോൾ സ്ക്രീനിംഗ് സൗകര്യം തട്ടിപ്പുകാർക്ക് വലിയ തിരിച്ചടിയാകും. സേവ് ചെയ്യാത്ത അജ്ഞാത നമ്പറുകളിൽ നിന്ന് കോളുകൾ വരുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ നമ്പറിനെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ സ്ക്രീനിൽ തെളിയും. ഏത് രാജ്യത്ത് നിന്നാണ് കോൾ വരുന്നത്, വിളിക്കുന്ന വ്യക്തിയുമായി നിങ്ങൾ ഏതെങ്കിലും പൊതുവായ ഗ്രൂപ്പുകളിൽ അംഗമാണോ തുടങ്ങിയ വിവരങ്ങൾ എല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വ്യക്തിഗത ഡേറ്റ ചോർത്തിയും ഭയപ്പെടുത്തിയും അപരിചിതരിൽ നിന്ന് പണം തട്ടുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ മാറ്റം. കോളിന്റെ പശ്ചാത്തലവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തിയ ശേഷം മാത്രം കോൾ അറ്റൻഡ് ചെയ്യണോ വേണ്ടയോ എന്ന് ഉപയോക്താവിന് ഇനി തീരുമാനിക്കാം. ഇനി ഇതിൽ പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, സ്വകാര്യതയ്ക്കും അക്കൗണ്ട് സെക്യൂരിറ്റിക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ഈ അപ്ഡേറ്റ് വരും ദിവസങ്ങളിൽ ഘട്ടം ഘട്ടമായി എല്ലാ ഉപയോക്താക്കളിലേക്കും എത്തും. വരും കാലങ്ങളിൽ ഡിജിറ്റൽ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വാട്സപ്പ് കൊണ്ടുവരുന്ന ഈ വിപ്ലവകരമായ മാറ്റങ്ങൾ സൈബർ തട്ടിപ്പുകളിൽ നിന്ന് ഉപയോക്താക്കൾക്ക് വലിയൊരു പരിധി വരെ സംരക്ഷണം നൽകുമെന്ന കാര്യത്തിൽ ഇനി യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ടേക്ക് എ ബ്രേക്കിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു എ സി വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ എ സികൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്ന് വാങ്ങാം.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
3: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: Take a break.
1: Yes, we are back on Take a Break with me, RJ Sultana. ദൂരത്തെ പറ്റി ഇനി പേടിക്കേണ്ട. 400 കിലോമീറ്റർ റേഞ്ചുമായി രാജ്യത്തെ ടോപ്പ് ഇ സ്കൂട്ടർ സിമ്പിൾ അൾട്ര എത്തിയിരിക്കുകയാണ് കേട്ടോ. കൊച്ചിയിൽ നിന്നും കോഴിക്കോട് വരെ സുഖമായി പോയി വരാൻ പറ്റിയ ഇ വി സ്കൂട്ടർ ഏതുണ്ട് എന്ന ചോദ്യത്തിന് ദാ ഇപ്പൊ ഒരു ആൻസർ കിട്ടിയിട്ടുണ്ട്. സിമ്പിൾ അൾട്ര. ഇന്ത്യൻ നിർമ്മിത ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഏറ്റവും റേഞ്ച് കൂടിയ മോഡലാണിത്. വില വരുന്നത് ഏകദേശം 235,000 രൂപയാണ്. സിമ്പിൾ എനർജി ബ്രാൻഡിന്റെ ഏറ്റവും ടോപ്പ് മോഡലാണ് അൾട്ര. ഈ വർഷം ജനുവരിയിൽ സിമ്പിൾ 1 മോഡലിനൊപ്പം അൾട്രയും അവതരിപ്പിക്കുന്നുണ്ട്. ഏകദേശം 40 കിലോമീറ്റർ വേഗമാർജിക്കാൻ 2.77 സെക്കൻഡ് മാത്രം മതി നമ്മുടെ അൾട്രയ്ക്ക്. ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ 2-ാമത്തെ ഇ സ്കൂട്ടർ കൂടിയാണിത്. 1-ാം സ്ഥാനം സിമ്പിൾ 1 YKWH വേരിയന്റിലാണ്. ഇനി നമ്മുടെ ഇ വിയുടെ പെർഫോമൻസിലോട്ട് വരാനാണെങ്കിൽ ഇ വി മോഡലുകളിലെ പെർഫോമൻസ് സ്കൂട്ടറാണ് സിമ്പിൾ 1. 4 ലെവൽ ട്രാക്ഷൻ കൺട്രോൾ സംവിധാനങ്ങൾ ഇതിലുണ്ട്. റെയിൻ, റോഡ്, റാലി, ട്രാക്ക്, ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്യാവുന്നതാണ്. ചെറിയ യാത്രകൾക്ക് ഇക്കോ എക്സ് മോഡ് മതി. ബാറ്ററി ചാർജ് സേവ് ചെയ്യുകയും ചെയ്യാം. സാധാരണ റോഡുകളിൽ എയർ മോഡിന്റെ ആവശ്യമേ ഉള്ളൂ. ഉയർന്ന മോഡുകളിലും നല്ല സ്റ്റൈബിലിറ്റി ഉണ്ട്. ടോർക്ക് കൂടുതൽ ഉള്ളതിനാൽ ചെറുതായി ആക്സലറേഷൻ കൊടുക്കുമ്പോൾ തന്നെ പറക്കും. അതുപോലെ തന്നെ വലത് ഹാൻഡിലെ R എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള സ്വിച്ച് അമർത്തിയ ശേഷം ആക്സലറേഷൻ കൊടുത്താൽ റിവേഴ്സ് മോഡ് ഓൺ ആകുകയും ചെയ്യും. ഇനി ഇതിന്റെ റേറ്റിലേക്കും വാറന്റിയിലോട്ടും വരാനാണെങ്കിൽ വാഹനത്തിന് 3 വർഷം അല്ലെങ്കിൽ 30,000 കിലോമീറ്റർ വാറന്റി നൽകുന്നുണ്ട്. സിമ്പിൾ സൂപ്പർ പ്രൊട്ടക്ട് എടുക്കുകയാണെങ്കിൽ 8 വർഷം അല്ലെങ്കിൽ 80,000 കിലോമീറ്റർ വരെ ലഭിക്കും. എക്സ് ഷോറൂം വില 234,999 ആണ്. അപ്പൊ എന്തായാലും ഉടനെ എങ്ങാനും ഒരു ഇ വി സ്കൂട്ടർ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു മികച്ച ഓപ്ഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ടേക്ക് എ ബ്രേക്കിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: Hmm.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈഡ്ലി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈരളി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈരളി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.

0: ടേക്ക് എ ബ്രേക്ക്.
1: തുടക്കത്തിൽ 500 രൂപയിൽ നിന്ന് സർബത്ത് വിറ്റ് പടത്തുയർത്തത് 2.5 കോടിയുടെ സാമ്രാജ്യം കേരളത്തിലുണ്ട് ഈ അപൂർവ പഴം എന്താണെന്നല്ലേ കേൾക്കാം. ടേക്ക് എ ബ്രേക്കിലൂടെ കൂടെയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. ഏതൊരു വലിയ വിജയഗാഥയ്ക്കും പിന്നിൽ വലിയൊരു അനിശ്ചിതത്വത്തിന്റെ കഥയുണ്ടാകും. സ്വന്തം സ്വപ്നങ്ങളിൽ വിശ്വസിച്ച് ചുറ്റുമുള്ളവരുടെ സംശയങ്ങളെയും ജീവിതത്തിലെ തിരിച്ചടികളെയും അതിജീവിച്ച് മുന്നേറുന്നവരാണ് യഥാർത്ഥ സംരംഭകർ. പൂനെ സ്വദേശിയായ ലളിത കേറെ എന്ന സംരംഭകയുടെ ജീവിതം ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. കോക്കൻരാജ് എന്ന പ്രശസ്ത കോക്കം സർബത്ത് ബ്രാൻഡിന് പിന്നിൽ പതറാത്ത ആത്മവിശ്വാസത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും വലിയൊരു പോരാട്ട ചരിത്രമുണ്ട്. കയ്യിൽ ബാക്കി വന്ന് വെറും 500 രൂപയിൽ നിന്ന് കോക്കൻരാജ് എന്ന കോക്കം സർബത്ത് ബ്രാൻഡിലൂടെ പ്രതിവർഷം 2.5 കോടിയിലധികം രൂപയുടെ വിറ്റുവരവുള്ള വൺ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയ ലളിതയുടെ ജീവിതം ഏതൊരു തുടക്കക്കാരനും വലിയൊരു പ്രചോദനമാണ്. കൊക്കം എന്ന പുതിയ വാതിലിനെ പറ്റി പറയാനാണെങ്കിൽ 1995 ലളിതയുടെയും സഞ്ജയിന്റെയും ജീവിതത്തെ മാറ്റിമറിച്ച് ആ വഴിത്തിരിവ് ഉണ്ടാകുന്നത്. കൊക്കം പഴത്തിൽ നിന്ന് ഒരു പുതിയ സാധ്യത കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞു. മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം തുടങ്ങിയ പശ്ചിമഘട്ട മേഖലകളിൽ സമൃദ്ധമായി വളരുന്ന ഒരു ജനപ്രിയ പഴമാണ് കൊക്കം. കാസർഗോഡ് ഒഴികെയുള്ള കേരളത്തിലെ മറ്റു പ്രദേശങ്ങളിൽ കൊക്കം അഥവാ പുനർപുളി അധികം ആർക്കും അറിയാൻ സാധ്യതയില്ല. വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഈ പഴം കേരളത്തിൽ പൊതുവെ അപൂർവമാണ്. എന്നാൽ കാസർഗോഡ് മുതൽ കൊങ്കൺ മേഖലയിലെ രത്നഗിരി വരെ നോക്കിയാൽ പുനർപുളി ഇല്ലാതെ വിഭവങ്ങൾ കാണില്ല. ഇവിടുത്തെ മീൻകറിയിലും പ്രശസ്തമായ കൊക്കം ജ്യൂസിലും ഇത് പ്രധാന ചേരുവയുമാണ്. മാങ്കോസ്റ്റിൻ കുടുംബത്തിൽപ്പെട്ട ഒരു പഴമാണിത്. ഗാർസീനിയ ഇൻഡിക്ക എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. പുറത്ത് കട്ടിയുള്ള തോടും ഉള്ളിലെ വയലറ്റ് നിറത്തിലുള്ള മാംസളമായ ഭാഗവുമാണ് ഇതിനുള്ളത്. വയലറ്റ് നിറമുള്ള പഴത്തിന് മധുരവും വെള്ള നിറത്തിലുള്ള ഉള്ളിലെ ഭാഗത്തിന് ചെറിയ പുളിയുമാണ്. എന്നാൽ ഉണക്കിയ തോട് മുതൽ കാമ്പു വരെ ഔഷധ മൂല്യമുള്ളതിനാൽ അസിഡിറ്റി, ദഹന പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ഇത് പെട്ടെന്ന് ആശ്വാസം നൽകുന്നുണ്ട്. വൈറ്റമിൻ സി, B3, A എന്നിവയും ഇരുമ്പ്, കാൽഷ്യം, ഫോളിക് ആസിഡ്, അസറ്റിക് ആസിഡ് എന്നിവയും ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ആ 500 രൂപയിൽ നിന്ന് തുടങ്ങിയ ആ ഒരു ചെറിയ ബിസിനസ് ഇന്ന് 2.5 കോടിയുടെ ഒരു സാമ്രാജ്യമായാണ് മാറിക്കഴിഞ്ഞിരിക്കുന്നത്. തുടക്കത്തിലെ ആ നിശ്ചയദാർഢ്യം ഇന്ന് കൊക്കൻരാജിനെ ഇന്ത്യയിലെ മുൻനിര ബ്രാൻഡുകളിൽ ഒന്നാക്കി മാറ്റിയിരിക്കുകയാണ്. 500 രൂപയുടെ നിക്ഷേപത്തിൽ തുടങ്ങിയ സംരംഭം ഇന്ന് പ്രതിദിനം 12 ടൺ കൊക്കം സർബത്ത് നിർമ്മിക്കുന്ന വൻകിട സ്ഥാപനമാണ്. ഇന്ത്യയിലുടനീളം ശക്തമായ ഒരു വിതരണ ശൃംഖല കെട്ടിപ്പടുക്കാൻ അവർക്ക് സാധിച്ചു. രാജ്യത്തെ പ്രമുഖ റീറ്റെയിൽ ശൃംഖലകളായ ബിഗ് ബാസ്കറ്റ്, റിലയൻസ് ഫ്രഷ്, ഡിമാർട്ട് എന്നിവയിലൂടെയെല്ലാം ഇന്ന് കൊക്കൻരാജ് ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ എന്തായാലും നല്ലൊരു മോട്ടിവേഷൻ തരുന്ന ഒരു സ്റ്റോറി തന്നെയായിരുന്നല്ലേ. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനുണ്ട്. ടേക്ക് എ ബ്രേക്കിലൂടെ അതിനു മുന്നായി കേൾക്കാം മനോഹരമായിട്ടുള്ള ഒരു പാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് September 4 to 10 ലാപ്ടോപ്പുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
3: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
1: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
1: നിശാഗന്ധി,
2: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
0: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM.

0: நோக்கு வெள்ளி கிண்ணம் துள்ளி தோளும் புன்னச்சேல.
1: Take a break.
2: ഫ്രാൻസിനെയും ഇറ്റലിയെയും പിന്നിലാക്കി ഇന്ത്യനെ ലോക റാങ്കിങ്ങിൽ അമൂലും ഗിർ ഓർഗാനിക്കും മുന്നിലാണ്. സോ കേൾക്കാം ടേക്ക് എ ബ്രേക്കിലൂടെ കൂടെയുള്ളത് ഞാനാണ് ആർ ജി സുൽത്താനയാണ്. ലോകത്തെ ഏറ്റവും മികച്ചതും പ്രശസ്തവുമായ ബട്ടറുകളുടെ പട്ടിക പുറത്തു വന്നപ്പോൾ അതിൽ രാജകീയമായി ഇടം പിടിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള രണ്ട് ഡയറി ബ്രാൻഡുകൾ ലോകമെമ്പാടുമുള്ള ഭക്ഷണങ്ങളെയും രുചികളെയും കുറിച്ച് ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന പ്രശസ്തമായ ടേസ്റ്റ് അറ്റ്ലസ് പ്ലാറ്റ്ഫോമാണ് ഈ പുതിയ പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത്. ഡെൻമാർക്ക്, ഫ്രാൻസ് തുടങ്ങിയ വമ്പൻ രാജ്യങ്ങളോട് മത്സരിച്ചാണ് ഇന്ത്യയുടെ സ്വന്തം നെയ് ഈ ആഗോള പട്ടികയിൽ ഇപ്പോൾ തിളങ്ങി നിൽക്കുന്നത്. ആറാം സ്ഥാനത്താണ് ഇന്ത്യയുടെ സ്വന്തം താരങ്ങൾ. ടേസ്റ്റ് അറ്റ്ലസ് പുറത്തുവിട്ട പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഗിർ ഓർഗാനിക്കിന്റെ എ2 ഗിർ കൗ ഗീ, അതുപോലെ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതമായ അമൂലിന്റെ പ്യുവർ ഗീ എന്നീ രണ്ട് ഉൽപ്പന്നങ്ങളാണ് ഇടം പിടിച്ചിട്ടുള്ളത്. പട്ടികയിൽ ആറാം സ്ഥാനമാണ് ഈ രണ്ട് ബ്രാൻഡുകളും പങ്കിടുന്നത്. ഏറ്റവും മികച്ച ഗുണനിലവാരവും സാംസ്കാരിക പ്രാധാന്യവും വലിയ ചരിത്രവുമുള്ള ഉൽപ്പന്നങ്ങളെയാണ് ഇതിലേക്ക് തിരഞ്ഞെടുത്തത് എന്ന് ടേസ്റ്റ് അറ്റ്ലസ് അവരുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ഒരു ഉൽപ്പന്നം തന്നെ മികച്ച ക്വാളിറ്റിയും പാരമ്പര്യവും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്നതാകാമെന്നും അവർ പറയുന്നുണ്ട്. അപ്പോഴെന്തായാലും നമ്മുടെ ഇന്ത്യ ഡേ ബൈ ഡേ ഓരോ കാര്യങ്ങളിലും ഇങ്ങനെ മുന്നോട്ട് ഓടി വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസത്തെ ടേക്ക് എ ബ്രേക്കിൽ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ കേട്ടറിഞ്ഞു. അപ്പൊ എനിക്ക് എന്തായാലും ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിൽ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജി സുൽത്താന സൈനിങ് ഓഫ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കപ്പുറം മനുഷ്യർ എങ്ങനെയാണ് നമുക്ക് അഭയ കേന്ദ്രങ്ങളാകുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ സമാധാനം തേടി മലനിരകളിലേക്കും കടൽ തീരങ്ങളിലേക്കുമൊക്കെ യാത്ര ചെയ്യാറുണ്ട്. പക്ഷെ ആക്ച്വലി ഏറ്റവും വലിയ സമാധാനം ഒരു സ്ഥലത്തല്ല, മറിച്ച് ചില മനുഷ്യരിലാണ് കൂട്ടിക്കൊള്ളുന്നത്. ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുമ്പോഴും നമുക്ക് കിട്ടാത്ത സമാധാനം പ്രിയപ്പെട്ട ഒരാളുടെ തോളിലേക്ക് ചാടിക്കിടക്കുമ്പോൾ നമുക്ക് ലഭിക്കാറില്ല. അതാണ് മനുഷ്യർ ഇടങ്ങളായി മാറുന്നതിൻ്റെ മാതൃകത. ഞാനില്ലേ കൂടെ എന്ന് പറയുന്ന അവരുടെ ആ വാക്കുകളാണ് ഭൂമിയിലെ ഏറ്റവും വലിയ സേഫ് സോൺ. ആ ഒരു ഇടം കണ്ടെത്തുക എന്നതാണ് ലൈഫിലെ ഏറ്റവും മനോഹരമായ യാത്ര.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ചില സുഹൃത്തുക്കൾ അങ്ങനെയാണ്. അവരുടെ അടുത്ത് നമ്മൾ എത്തുമ്പോൾ പഴയൊരു തറവാട്ടുമുറ്റത്ത് എത്തിയതുപോലുള്ളൊരു ആശ്വാസമാണ്. അവിടെ നമുക്ക് അഭിനയിക്കേണ്ടതില്ല, മുഖമൂടികൾ അണിയേണ്ടതില്ല. നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഭ്രാന്തുകളെല്ലാം ഒരു മടിയും കൂടാതെ അവിടെ ഇറക്കി വെക്കാം. മാസങ്ങളോളം സംസാരിച്ചില്ലെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് വിളിക്കുമ്പോൾ ഇന്നലെ സംസാരിച്ച് നിർത്തിയെടുത്ത് നിന്ന് തുടങ്ങാൻ നമുക്ക് കഴിയുന്ന ആ സൗഹൃദമുണ്ടല്ലോ, അവരാണ് നമ്മുടെ ജീവനുള്ള വീടുകൾ. എത്ര വലിയ കൊടുങ്കാറ്റിലും തകർന്നു പോവാത്ത, നമ്മെ എപ്പോഴും കാത്തു നിൽക്കുന്ന ആയിടങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് പലപ്പോഴും നമ്മൾ ലൈഫിൽ പിടിച്ചു നിൽക്കുന്നത് തന്നെ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, പ്രണയം എന്നത് വെറുമൊരു വികാരമല്ല, അതൊരു സുരക്ഷിതമായ വീടാണ്. പുറത്ത് എത്ര വലിയ പേമാരി പെയ്യുമ്പോഴും നനയാതെ നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു കുടയാണ് യഥാർത്ഥ പ്രണയം. അവരുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ നാം സ്വന്തമെടുത്ത് എത്തിയെന്ന് തോന്നണം. കൈകൾ ചേർത്ത് പിടിച്ച് ഒന്നും മിണ്ടാതെ മണിക്കൂറുകളോളം ഇരിക്കുമ്പോഴും ആ നിശബ്ദതയ്ക്ക് വല്ലാത്തൊരു സംഗീതമുണ്ടാവും. ലോകം മുഴുവൻ നമ്മെ കുറ്റപ്പെടുത്തുമ്പോഴും എനിക്ക് തന്നെ വിശ്വാസമാണ് എന്ന് പറയുന്ന ആ ഒരു പങ്കാളിയുടെ നെഞ്ചിലെ ചൂടാണ് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വിലപിടിപ്പുള്ള വിശ്വാസം. അങ്ങനെ ഒരിടം സ്വന്തമായുള്ളവർ ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ലൈഫിൽ നമ്മളെല്ലാവരും പലതരം മുറിവുകൾ ഏറ്റുവാങ്ങുന്നവരാണ്. ചില സങ്കടങ്ങൾ ആരോടും പറയാൻ കഴിയാതെ നാം എല്ലാവരും ഉള്ളിൽ വെക്കും. എന്നാൽ ചില മനുഷ്യരുടെ സാന്നിധ്യം അതുതന്നെ ഒരു വലിയൊരു മരുന്നാണ്. നമ്മുടെ വേദനകളെ പൂർണ്ണമായി മനസ്സിലാക്കി നമ്മളെ കുറ്റപ്പെടുത്താതെ ചില അഡ്വൈസുകൾ തന്ന് തളരാതെ നമ്മെ കേൾക്കാൻ തയ്യാറാകുന്നവർ, അവരുടെ മുന്നിൽ നമുക്കൊന്ന് പൊട്ടിക്കരയാം. ആ കണ്ണീർ മുഴുവൻ അവരൊപ്പിയെടുക്കും. ഒരു ഹോസ്പിറ്റലിലെ ICU-വിനേക്കാൾ ജീവൻ നൽകാൻ കഴിയുന്നത് അത്തരം ചില മനുഷ്യരുടെ തലോടലുകൾക്കാണ്. നമ്മുടെ മുറിവുകൾക്ക് അവരൊരു സാന്ത്വന തീരമായി മാറുന്നു. ആ തീരത്ത് നാം നമ്മുടെ സങ്കടങ്ങളെല്ലാം ഇറക്കി വച്ച് വീണ്ടും പുതിയ മനുഷ്യരായി ജനിക്കുന്നു. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ പ്രിയപ്പെട്ടവർ, നമ്മിൽ നിന്ന് ആയിരക്കണക്കിന് മൈലുകൾ അകലെയാണെങ്കിലും അവർ നമ്മുടെ ഹൃദയത്തിൽ സൃഷ്ടിച്ചെടുത്ത ആ ഇടം ഒരിക്കലും മാഞ്ഞു പോയില്ല. ചിലപ്പോൾ ഒരു പ്രത്യേക പാട്ട് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാറ്റ് വീശുമ്പോഴൊക്കെ നമ്മൾ പെട്ടെന്ന് ആ മനുഷ്യരുടെ ഓർമ്മകളിലേക്ക് പറഞ്ഞെത്താറില്ലേ. ദൂരം എന്നത് വെറും ഒരു അക്കമാണെന്ന് തോന്നിപ്പിക്കുന്ന നിമിഷങ്ങളാണവ. അവർ കൂടെയില്ലാത്തപ്പോഴും അവർ നൽകിയ ധൈര്യവും ഓർമ്മകളും നമ്മുടെ ഉള്ളിലൊരു തണൽമറമായി നിൽപ്പുണ്ടാവും. നമ്മൾ തളരുമ്പോഴൊക്കെ ആ മരച്ചുവട്ടിൽ പോയിരിക്കാം. അതെ പ്രിയപ്പെട്ടവർ, വെറും ഒരു ശരീരമല്ല അവർ, നാം എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു കുഞ്ഞ് ലോകമാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, മറ്റുള്ളവരിൽ അഭയം കണ്ടെത്തുമ്പോഴും നമ്മൾ മറ്റൊരാൾക്ക് എത്രത്തോളം സുരക്ഷിതമായ ഒരിടമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സങ്കടം വരുമ്പോൾ ഓടിവന്ന് പറയാൻ തക്ക വിധം ഒരു സേഫ് സ്പേസ് നമ്മളവർക്ക് നൽകുന്നുണ്ടോ? ആർക്കെങ്കിലുമൊക്കെ വിശ്രമിക്കാൻ കഴിയുന്ന ഒരു തണലായി നാം മാറേണ്ടതുണ്ട്. നമ്മളെ ഓർക്കുമ്പോൾ ആരുടെയെങ്കിലുമൊക്കെ മുഖത്ത് ഒരു ചിരി വിതയുന്നുണ്ടെങ്കിൽ, നമ്മുടെ ശബ്ദം കേൾക്കുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഒരാശ്വാസം ലഭിക്കുന്നുണ്ടെങ്കിൽ, അതുതന്നെയാണ് ലൈഫിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം. സ്വന്തം ഹൃദയത്തെ മറ്റൊരാൾക്കുള്ള ഒരു വീടായി മാറ്റാൻ കഴിയുക എന്നത് വലിയൊരു വരദാനമാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ലൈഫിൽ നാം സമ്പാദിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് ഈ ബാങ്ക് ബാലൻസോ വലിയ വീടോ കാറോ ഒന്നുമല്ല, മറിച്ച് നമുക്ക് സ്വന്തമായുള്ള ഒരു മനുഷ്യനാണ്. തകർന്നു വീഴാൻ പോകുമ്പോൾ താങ്ങി നിർത്തുന്ന കൈകളാണ്. നിങ്ങളുടെ ലൈഫിലും അത്തരം മനുഷ്യരുണ്ടെങ്കിൽ അവരെ ചേർത്തി പിടിക്കുക. അവർക്ക് നിങ്ങൾ നൽകുന്ന ഇടം എത്രത്തോളം വലുതാണെന്ന് അവരോട് പറയുക. കാരണം കെട്ടിടങ്ങൾക്കും സ്ഥലങ്ങൾക്കും എന്നെങ്കിലും മാറ്റം വന്നേക്കാം, എന്നാൽ മനുഷ്യർ പരസ്പരം നൽകുന്ന ആ സ്നേഹത്തിൻ്റെ ഇടം ഒരിക്കലും തകരില്ല. നാളെയുടെ പുലരിയിലേക്ക് ഉണരുമ്പോൾ നിങ്ങൾക്കും ആർക്കെങ്കിലുമൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരിടമായി മാറാൻ കഴിയട്ടെ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറേ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നെഞ്ചത്ത് നേരുണ്ട്, സ്നേഹത്തിൻ ഉറവുണ്ട്, കനിയുന്ന കരളുണ്ട് കടലമ്മയ്ക്ക്.

പദം ഞാൻ പാടുന്നു ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ അരുളൂ രാജീവം വിടരും നിൻമിഴികൾ കാശ്മീരം പുതിരും

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

കുട്ടികൾ അക്കരമൊത്തു കണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് വലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലറിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ചാകര വന്ന കണക്ക് മണപ്പുറം ആകട്ടി മികിട തിമൃത്തെ കാരിത്തക്കിടി നാക്കിളി മുക്കിളി പൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കരെ മുത്തുകണക്കൊരു

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചന്ദനം മണക്കുന്ന പൂന്തോട്ടം